ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് എപ്പോഴും പരാതിപ്പെട്ടിരുന്ന മകൾക്ക് മുന്നിൽ അവളുടെ അച്ഛൻ തിളയ്ക്കുന്ന വെള്ളമുള്ള മൂന്ന് പാത്രങ്ങളായി ഉരുളക്കിഴങ്ങും മുട്ടയും കാപ്പിക്കുരുവും ഇട്ടു. അല്പനേരത്തിന് ശേഷം അദ്ദേഹം അവ പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു. തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടന്നതോടെ അതുവരെ കട്ടിയുള്ളതായിരുന്ന ഉരുളക്കിഴങ്ങ് മൃദുവാവുകയും ദുർബലമായ മുട്ട ഉള്ളിൽ കല്ലിക്കുകയും ചെയ്തു. എന്നാൽ കാപ്പിക്കുരു ആവട്ടെ ആ തിളയ്ക്കുന്ന വെള്ളത്തെ തന്നെ തന്റേതായ സ്വാദും മണമുള്ള ഒന്നാം തരം കാപ്പിയാക്കി മാറ്റി. സമാനമായ പ്രശ്നങ്ങളോട് കടന്നു പോകുമ്പോഴും സാഹചര്യങ്ങൾ നമ്മെ തളർത്താനോ കഠിന ഹൃദയരാക്കാനോ അനുവദിക്കാതെ ആ പ്രശ്നങ്ങളെ തന്നെ നമുക്ക് അനുകൂലമായ അവസരങ്ങളാക്കി മാറ്റണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 12, കൊല്ലവർഷം 1201, മിഥുനം 28, ഞായറാഴ്ച. ഇന്ന് മലാല ദിനം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ പാകിസ്ഥാൻ ആക്ടിവിസ്റ്റ് മലാല യൂസഫ്സായിയുടെ ജന്മദിനമായ ജൂലൈ 12 ലോകമെമ്പാടും മലാല ദിനമായി ആചരിക്കുന്നത്. താലിബാന്റെ വധശ്രമത്തെ പോലും അതിജീവിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായുള്ള അവകാശത്തിനായി അവർ നടത്തിയ ധീരമായ പോരാട്ടത്തെ ഐക്യരാഷ്ട്രസഭ ഈ ദിനത്തിൽ ആദരിക്കുന്നു. ഒരു കുട്ടിക്കും, ഒരു അധ്യാപകനും, ഒരു പുസ്തകത്തിനും, ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന അവരുടെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് ഏതൊരു കുട്ടിയുടെയും അടിസ്ഥാന അവകാശമാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ ദിനം സമൂഹത്തിന് നൽകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹായ്, ഹലോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺഡേ ആണല്ലേ. രാവിലെ തന്നെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ്. സോ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്, സർക്കാർ ഒരുക്കിയ പദ്ധതികളെ പറ്റിയാണ്. കുട്ടികളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറില്ലേ, കുട്ടികളാണ് നാളെയുടെ പ്രത്യാശ, അവരാണ് രാജ്യത്തിന്റെ ഭാവി എന്നൊക്കെ. ദിവസവും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഇത് വായിക്കാറുണ്ട്. എന്നാൽ ഈ നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്? പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മൾ കുട്ടികൾക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്ന വലിയ പല പദ്ധതികളും അറിയാതെ പോകാറുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുന്ന കാലം മുതൽ, അതായത് മാതൃവന്ദന യോജന പോലുള്ള പദ്ധതികൾ മുതൽ, ആ കുട്ടി വളർന്നു വലുതായി സ്കൂളിൽ പോകുന്ന കാലം വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ, അതുപോലെ തന്നെ അവരെ സുരക്ഷിതമായി വളർത്താൻ, ഇങ്ങനെയൊരു കുഞ്ഞിന്റെ ജനനം മുതൽ കൗമാരം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് താങ്ങായി നിൽക്കുന്ന ഒരു പിടി മികച്ച പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ, പെൺകുട്ടികളുടെ ഭാവി ഭദ്രമാക്കാൻ സഹായിക്കുന്ന സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമോ? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ, അല്ലെങ്കിൽ അവർക്കൊരു സഹായം വേണമെങ്കിൽ വിളിക്കാൻ ചൈൽഡ് ലൈൻ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ അംഗനവാടികൾ വഴി നടത്തുന്ന എന്തെല്ലാം സ്കീമുകളുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലപ്പോഴും വിട്ടുപോകുന്ന ഒട്ടനവധി ബാലക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മൾ വിശദമായിട്ട് കേൾക്കുവാൻ പോകുന്നത്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും അയൽക്കാർക്കും, എന്തിന്, സമൂഹത്തിലെ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. കാരണം ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും ആ ഒരു കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് നമ്മുടെ എല്ലാവരുടെയും കടമ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കുട്ടികൾക്കായിട്ടുള്ള നിരവധി പദ്ധതികളെ പറ്റി ഇനി കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുവരുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്. അതെ, ഈ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് നമ്മൾ പറയാറില്ലേ. ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില വിയോഗങ്ങൾ ഒരു കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ആ വീട്ടിലെ കുട്ടികളുടെ ലൈഫിനെ ടോട്ടലായി മാറ്റിമറിച്ചേക്കാം. മാതാപിതാക്കളുടെ തണൽ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ ശരിക്കും സങ്കടകരമാണ്. അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷനും കെയറും നൽകുക എന്നത് സൊസൈറ്റിയുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു വലിയ കൈത്താങ്ങായി നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മികച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. അനാഥരായ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സിംഗിൾ പാരന്റ് ഫാമിലിയിലെ കുട്ടികൾക്ക് നൽകുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അഥവാ പ്രതിമാസ ധനസഹായ പദ്ധതിയാണിത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇതൊരു ചെറിയ സഹായം മാത്രമാണെന്നാണ്. എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാതിരിക്കാൻ വലിയൊരു സപ്പോർട്ടാണ് ഈ സ്കീം നൽകുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ്, എത്രത്തോളം ആണെന്ന് നോക്കാം അല്ലെ. 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാസം 300 രൂപയും 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് മാസം 500 രൂപയും ഇനി ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 750 രൂപയുമാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ വീതവും ഈ പദ്ധതിയിലൂടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. അതായത് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികളുടെ പഠനം സുരക്ഷിതമാക്കാൻ ഈ തുക വളരെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു വലിയ എമൗണ്ടായി തോന്നണമെന്നില്ല, പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ പുസ്തകങ്ങൾ വാങ്ങാനും യാത്രാക്കൂലിക്കും സ്കൂൾ ഫീസിനുമൊക്കെ ഇത് എത്ര വലിയ ആശ്വാസമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് അറിയാതെ അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഗൈഡൻസ് ഇല്ലാതെ ഒരുപാട് കുട്ടികൾ കാണും. വളരെ സിമ്പിളാണ്, കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മേധാവികൾ വഴിയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ പോർട്ടൽ വഴി വളരെ സുതാര്യമായിട്ടാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്. അപ്പൊ എന്തായാലും അർഹരായ കുട്ടികൾ കൃത്യമായിട്ട് അപേക്ഷിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് പദ്ധതികളെ പറ്റി കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: വലിയ വർത്തമാനം.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. യെസ്, ഈ ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സൊസൈറ്റിയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മികച്ച പദ്ധതിയെ പറ്റിയാണ്. യെസ്, വിദ്യാകിരണം. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു വെളിച്ചമാണ്, അറിവിന്റെ വെളിച്ചം. നമ്മുടെ സമൂഹത്തിൽ ശാരീരികമായോ മാനസികമായോ വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ, അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾ. അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും വലിയൊരു തടസ്സമാകാറുണ്ട്. കാരണം ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങിപ്പോകരുത് എന്ന വലിയൊരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കാണ് ഈ പദ്ധതിയിലൂടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത്. കൂടാതെ BPL കാറ്റഗറിയിൽപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഇതിൽ മെയിൻ ബെനിഫിറ്റ് ലഭിക്കുക. ഇനി ഇതിലൂടെ എത്ര രൂപയാണ് സഹായം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 1st class മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വരെ വർഷത്തിൽ 10 മാസത്തേക്ക് ഈ തുക അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. 1 മുതൽ 5 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപ വെച്ചും 6 മുതൽ 10 വരെ പഠിക്കുന്നവർക്ക് മാസം 500 രൂപയും 1+2 വിദ്യാർത്ഥികൾക്ക് മാസം 750 രൂപയും ഇനി ഡിഗ്രി PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മിടുക്കർക്കും മിടുക്കികൾക്കും മാസം 1000 രൂപ വീതവുമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ തുകയായിട്ട് തോന്നുന്നില്ലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ വരുമാനം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ ബുക്കുകൾ വാങ്ങാനും സ്കൂൾ ഫീസ് അടയ്ക്കാനും ഈ തുക എത്ര വലിയൊരു റിലീഫ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനെ സഹായം അർഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കാണും. പക്ഷെ പലർക്കും ഇത്തരം സ്കീമുകളെ കുറിച്ച് പ്രോപ്പർ ഇൻഫോർമേഷൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളും ഉണ്ടെങ്കിൽ ദയവായി ഈ ഒരു വിവരം അവരിലേക്ക് എത്തിക്കുക. കാരണം സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള അക്ഷയ സെന്ററുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാവുന്നതുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു ചെറിയ അറിവ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ ബ്രൈറ്റ് ആക്കാൻ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് പദ്ധതികളെ പറ്റി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് പോഷൻ അഭിയാൻ പദ്ധതിയെ പറ്റിയാണ്. എന്താണ് ഈ പോഷൻ അഭിയാൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ദേശീയ പോഷകാഹാര ദൗത്യമാണ്, അഥവാ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്നും പറയും. നമ്മുടെ നാളെയുടെ ഭാവിയായ കുട്ടികളും അവരെ വളർത്തുന്ന അമ്മമാരും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. ഇന്ന് നമ്മുടെ ഒക്കെ വീടുകളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അല്ലെ? ബേക്കറി ഐറ്റംസ് ആയാലും ഫാസ്റ്റ് ഫുഡ് ആയാലും കുട്ടികൾ വയറുനിറയെ കഴിക്കാറുമുണ്ട്. പക്ഷേ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ അവർക്ക് ആവശ്യമായ ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. വയറു നിറയുന്നുണ്ട്, പക്ഷെ ശരീരത്തിന് വേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് കാലക്രമേണ കുട്ടികളിൽ കുപോഷണം അഥവാ മാൽ ന്യൂട്രീഷനിലേക്ക് നയിക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലായ്മ, തൂക്കക്കുറവ്, വിളർച്ച, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ഒരു വലിയ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാനാണ് പോഷൻ അഭിയാൻ വന്നിരിക്കുന്നത്. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, പിന്നെ ജനനം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ, ഇവരാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ രൂപപ്പെടുന്നത് മുതൽ ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 1000 ദിവസങ്ങൾ, അതാണ് ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം. ഈ സമയത്ത് കൃത്യമായ പോഷകാഹാരം ലഭിച്ചാൽ മാത്രമേ ശാരീരികമായും മാനസികമായും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി അവർ വളരുകയുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായി നടപ്പിലാക്കുന്നത് എന്നുകൂടി പറയാം. നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള അംഗനവാടികളാണ് ഇതിന്റെ മെയിൻ സെന്ററുകൾ. കുട്ടികളുടെ ഉയരവും തൂക്കവും കൃത്യമായി മോണിറ്റർ ചെയ്യുക, ഗർഭിണികൾക്കും കുട്ടികൾക്കും പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ ഉറപ്പാക്കുക, അയൺ ഫോളിക് ആസിഡുകൾ സപ്ലിമെന്റുകളും നൽകുക, ഒപ്പം ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് വീടുകളിൽ ബോധവൽക്കരണം നൽകുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോഷൻ അഭിയാനിലൂടെ അംഗനവാടികൾ വഴി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ പദ്ധതികളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അംഗനവാടികൾ വഴിയുള്ള ഈ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പദ്ധതികളെ പറ്റി കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Veliya Vartamanam with me, RJ Sultana, on Astriya FM 90 Nadinuppum, Nattarkoppum. അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിദ്യാജ്യോതി പദ്ധതിയെ പറ്റിയാണ്. എന്താണ് ഈ വിദ്യാജ്യോതി പദ്ധതി എന്നറിയാമോ? നമ്മുടെ സമൂഹത്തിൽ ശാരീരികമായോ മാനസികമായോ ചെറിയ പരിമിതികൾ നേരിടുന്ന, അതായത് ഭിന്നശേഷിക്കാരായ ഒട്ടനവധി മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളുണ്ട്. മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും ഒക്കെ അവർക്കും ഉണ്ട് അല്ലെ? പക്ഷേ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള സ്പെഷ്യൽ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ വലിയൊരു സപ്പോർട്ട് നൽകാൻ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് വിദ്യാജ്യോതി. ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം അവരുടെ ശാരീരിക പരിമിതികൾ കൊണ്ടോ പണമില്ലാത്തത് കൊണ്ടോ മുടങ്ങിപ്പോകരുത് എന്ന വലിയൊരു നിർബന്ധം ഗവൺമെന്റിനുണ്ട്. 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ മെയിൻ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇനി ഇതിലൂടെ എന്തൊക്കെ സഹായങ്ങളാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. സ്കൂൾ യൂണിഫോം വാങ്ങാനും പഠനോപകരണങ്ങളായ പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ വാങ്ങാനും വേണ്ടി എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ഗവൺമെന്റ് നേരിട്ട് ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷത്തിൽ 4,000 രൂപയും 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷത്തിൽ 5,000 രൂപയുമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഡിഗ്രി, PG അല്ലെങ്കിൽ ITI, പോളിടെക്നിക് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ 8,000 രൂപ വരെ ഈ സ്കീം വഴി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയി ലഭിക്കും. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പദ്ധതികളെ പറ്റി നമുക്ക് കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓണാസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ പറ്റിയാണ്, മിഷൻ വാത്സല്യ. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മലയാളികൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, സ്നേഹം, കരുതൽ, ഒരുതരം കെയറിംഗ്, ഇത് തന്നെയാണ് ഈ ഒരു പദ്ധതിയുടെയും പ്രധാന ഉദ്ദേശം. നമ്മുടെ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷവും അതുപോലെ തന്നെ സുരക്ഷിതവുമായ ഒരു ബാല്യം ഉറപ്പുവരുത്തുക എന്നതാണ് മിഷൻ വാത്സല്യയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ വളരെ സേഫാണ്. അവർക്ക് വേണ്ട ഭക്ഷണവും സ്നേഹവും എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത, സ്വന്തമായി വീടില്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഗവൺമെന്റിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പാക്കേജ് ആണ് മിഷൻ വാത്സല്യ. ഈ സ്കീമിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്പോൺസർഷിപ്പ്, മറ്റൊന്ന് ഫോസ്റ്റർ കെയർ. ചില കുടുംബങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള ഫാമിലിയിലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകും. അതാണ് സ്പോൺസർഷിപ്പ്. ഇനി സ്വന്തമായി വീടുകളില്ലാത്ത കുട്ടികളാണെങ്കിലോ അവരെ ചൈൽഡ് കെയർ ഹോമുകളിൽ നിർത്തുന്നതിന് പകരം അവർക്ക് സ്നേഹവും തണലും നൽകാൻ തയ്യാറുള്ള മറ്റു കുടുംബങ്ങളോടൊപ്പം താമസിപ്പിച്ച് പഠിപ്പിക്കാൻ ഈ പദ്ധതി അവസരമൊരുക്കുന്നുണ്ട്. ഇതിനെയാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടി എപ്പോഴും വളരേണ്ടത് ഒരു കുടുംബത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് എന്നാണ് ഈ പദ്ധതി വിശ്വസിക്കുന്നത്. ഇതുകൂടാതെ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നാൽ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ഹെൽപ്പ് വേണ്ടി വന്നാൽ വിളിക്കാൻ സാധിക്കുന്ന ചൈൽഡ് ലൈൻ സേവനങ്ങളും ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളും ഒക്കെ ഇപ്പോൾ ഈ മിഷൻ വാത്സല്യയുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ്, അഥവാ ഒരു കുട്ടി പോലും പിന്നിലാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ചുറ്റും നമ്മളറിയാത്ത ഒരുപാട് കുട്ടികൾ ഒരു ചെറിയ കെയറിംഗും സ്നേഹത്തിനും വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് താങ്ങായി ഇത്തരം പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയും ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റി കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Did you make this?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പയങ്ങേൽ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on Cheriya Valiya Vartamanam with me, RJ Sultana, on Austria FM 90.9 നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ദിവസം നമ്മൾ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുരുന്നുകൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ് അല്ലെ. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് PM കെയർസ് ഫോർ ചിൽഡ്രൻ എന്ന സ്കീമിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ കടന്നുപോയ ആ കോവിഡ് കാലം അത്ര വേഗമൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല അല്ലെ. ആ ഒരു ടൈമിൽ ഒരുപാട് പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. അതിലേറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാരണം അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു ഒറ്റയ്ക്കായി പോയ ഒരുപാട് കുരുന്നുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ കുട്ടികളുടെ ഭാവി എന്താകും എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, അവർക്കൊരു താങ്ങായി മാറാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ വളരെ ഹൃദ്യമായ ഒരു പദ്ധതിയാണ് PM കെയർസ് ഫോർ ചിൽഡ്രൻ. ഈ സ്കീമിലൂടെ ഗവൺമെന്റ് ആ കുട്ടികളുടെ ഒരു ഗാർഡിയൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഈ പദ്ധതി ഫോക്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അതായത് കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലോ അഡ്മിഷൻ ഉറപ്പാക്കും. അവരുടെ ബുക്സ്, യൂണിഫോം, ഫീസ് എല്ലാം ഈ സ്കീം വഴി കവർ ചെയ്യും. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് വഴി 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഈ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. 18 വയസ്സ് വരെയുള്ള ഇതിന്റെ പ്രീമിയം അടയ്ക്കുന്നത് PM കെയർസ് ഫണ്ടിൽ നിന്നാണ്. ഇനി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ ഇവരുടെ പേരിൽ 10 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്നും 18 മുതൽ 23 വയസ്സ് വരെ അവർക്ക് മാസം തോറും ഒരു സ്റ്റൈപ്പൻഡ് കിട്ടും. അവരുടെ ഹയർ എഡ്യൂക്കേഷനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ഇത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. എന്നിട്ടും 23 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ 10 ലക്ഷം രൂപ മൊത്തമായിട്ട് അവർക്ക് സ്വന്തം കാര്യങ്ങൾക്കായിട്ട് എടുക്കാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരമാകാൻ ഒന്നിനും കഴിയില്ല. എങ്കിലും ആ കുറവ് ഒരു പരിധി വരെയെങ്കിലും മാറ്റി ആ കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ഈ പദ്ധതി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കോവിഡ് കാലത്ത് അനാഥരായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻ നമുക്ക് അവരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ശരിയാ
1: വലിയ വർത്തമാനം.
2: Yes, we are back on Cheriya Veliya Vartamanam with me, RJ Sultana, on Astraya FM 90 Nadinoppam, Nattarkoppam. യെസ്, ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയെ പറ്റിയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ പെൺകുട്ടികളെ രക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്നാണ്. നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താൻ വേണ്ടി 2015 ജനുവരിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു ഫാന്റാസ്റ്റിക് പദ്ധതി ലോഞ്ച് ചെയ്തത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ലിംഗവിവേചനം തടയുക. അതെ, ജനിക്കുന്നതിന് മുൻപോ ശേഷമോ പെൺകുട്ടികളോട് കാണിക്കുന്ന വിവേചനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയാണെന്ന ചിന്ത സമൂഹത്തിൽ വളർത്തിയെടുക്കുക. അടുത്തത് സുരക്ഷ ഉറപ്പാക്കുക. ഓരോ പെൺകുഞ്ഞും സുരക്ഷിതമായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുവാനും അവൾക്ക് ആരോഗ്യകരമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാനും ഈ പദ്ധതി മുൻകൈ എടുക്കുന്നുണ്ട്. മറ്റൊന്നാണ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. എല്ലാ പെൺകുട്ടികൾക്കും കൃത്യമായ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സൊസൈറ്റിയിൽ മിന്നിത്തിളങ്ങാനും സാധിക്കൂ. ഇത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ചില തെറ്റായ ചിന്താഗതികൾ കാരണം പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ മെയിൻ ടാർഗറ്റ്. ഇന്ന് ഈ പദ്ധതി വഴി നിരവധി പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ ഫ്രീ എഡ്യൂക്കേഷനും സ്കോളർഷിപ്പുകളും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഒക്കെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി വന്ന ഒരു സൂപ്പർ ഹിറ്റ് സേവിംഗ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ ഭാവിയിലെ പഠിത്തത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടിയാണ് പേരന്റ്സിന് വളരെ ചെറിയ തുക മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന. ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, മറിച്ച് ഒരു തലമുറയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതിന് തുല്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത് വെറുമൊരു ബോധവൽക്കരണം മാത്രമല്ല, അതിന് കീഴിൽ പെൺകുട്ടികളുടെ വളർച്ചയ്ക്കായി കൃത്യമായ പല ഫെസിലിറ്റീസും ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 മന്ത്രാലയങ്ങളാണ്: മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നീ പദ്ധതികളെല്ലാം തന്നെ ഇതിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇനിയും ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളെ പറ്റി കേട്ടറിയുവാനുണ്ട്. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓണാസ്ട്രിയ എഫ്എം 90.9 നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ പറ്റിയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സർക്കാരിന്റെ ശ്രുതി തരംഗം എന്ന പദ്ധതിയെ കുറിച്ചാണ്. നമ്മളെല്ലാരും ജീവിക്കുന്നത് ശബ്ദങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകത്ത് തന്നെയാണ്. എന്നാൽ ഒരു ശബ്ദവും കേൾക്കാൻ കഴിയാത്ത നിശബ്ദതയുടെ ലോകത്ത് ജനിച്ചു വീഴുന്ന കുരുന്നുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയുടെ താരാട്ടുപാട്ടോ സ്വന്തം പേരോ പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ള കുരുന്നുകളുടെ ലോകത്തേക്ക് ശബ്ദത്തിന്റെ തരംഗങ്ങൾ എത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഏറ്റവും മനോഹരമായ ഒരു ലൈഫ് ചേഞ്ചിങ് പ്രൊജക്റ്റാണ് ശ്രുതി തരംഗം. പേര് പോലെ തന്നെ ആ കുരുന്നുകളുടെ കാതുകളിലേക്ക് കേൾവിയുടെ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ് ഈ സ്കീമിലൂടെ. എന്താണ് ഈ പദ്ധതി എന്ന് വിശദമായിട്ടൊന്ന് കേൾക്കാം. ജന്മനാ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നൊരു ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരികെ നൽകാൻ കഴിയും. പക്ഷേ ഇതിലെ വലിയൊരു വില്ലൻ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ സർജറിയുടെ ചിലവ്. ലക്ഷക്കണക്കിന് രൂപ ഇതിനായി വരുന്നുകൊണ്ട് പണമില്ലാത്തത് കൊണ്ട് മാത്രം ഒരു കുട്ടിക്കും ശബ്ദങ്ങളുടെ ഈ ലോകം നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി തികച്ചും സൗജന്യമായി സർക്കാർ ചെയ്തു നൽകുന്നുണ്ട്. അതുകൂടാതെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സ്പീച്ച് തെറാപ്പിയും മെഷീന്റെ മെയിന്റനൻസും എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏർലി ഡിറ്റൻഷൻ അഥവാ നേരത്തെയുള്ള രോഗനിർണയം, ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കേൾവി പ്രശ്നമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാൻ ഇപ്പോൾ ആശുപത്രികളിൽ സംവിധാനമുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ശ്രുതി തരംഗത്തിന്റെ പ്രധാന ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം എത്രയും നേരത്തെ കണ്ടുപിടിച്ച് സർജറി ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ അവർക്ക് സംസാരിക്കാനും ഭാഷ പഠിച്ചെടുക്കുവാനും മറ്റുള്ളവരെ പോലെ ഒരു നോർമൽ ലൈഫിലേക്ക് വരാനും സാധിക്കും. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുരുന്നുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ENT ഡോക്ടറെ കാണിച്ച് ഈ പദ്ധതിയുടെ സഹായം തേടാൻ അവരുടെ മാതാപിതാക്കളോട് പറയണം കേട്ടോ. നമ്മൾ പങ്കുവെക്കുന്ന ഈ ഒരു ചെറിയ അറിവ് ഒരു പക്ഷെ ഒരു കുഞ്ഞിന്റെ ഭാവി തന്നെ മാറ്റിയേക്കാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഡേയിൽ നമ്മൾ ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും ഒരുപാട് പുതിയ പുതിയ പദ്ധതികളെ പറ്റിയും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു അല്ലെ. ഇപ്പോൾ കേട്ട ഇൻഫോർമേഷനും കാര്യങ്ങളും എന്തായാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vilakkuruvum Gunameenmayum Njangal Nalkunna Urappu
3: Ella Veetavashyangalkkum Aljo Oppumundu
4: Aljo Hypermarket Nellikundam Aljo Supermarket Payangil at Ummanur Aljo Vilakkuravinte Vismayam Ini Vedana Maatti Vekkenda Pariharam Kandathu July 18 ne Christiraj Hospitalil Saujanya Mega Astiroga Medical Camp Prashastha Orthopedic Surgeon Dr Vinish SR ne Nethrutvathil നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Hi, hello, good morning and welcome to Music Mubaz with me, RJ Elikutti. ആദ്യം തന്നെ ഒരു അടിപൊളി പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. അതിനു മുൻപ് ഈ പാട്ട് വരുന്ന സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊരു സൈബർ ത്രില്ലർ സിനിമ. ഒറ്റ വാക്കില് ഈ സിനിമയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് വരുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരു സൈബർ ത്രില്ലർ സിനിമയാണ് അച്യുത അവതാരം. ആൻഡ് ഈ സിനിമയിലെ ഒരു പുതുപുത്തൻ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ.
1: മ്യൂസിക് മപ്പാസ്.

ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകനും അതുപോലെ തന്നെ എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള പുനീത് സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് അച്യുത അവതാരം. നമ്മൾ നോക്കുവാണെങ്കിൽ വർഷങ്ങളായിട്ട് തെലുങ്ക് തമിഴ് മൂവീസിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പുനീത്. അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന അച്യുത അവതാരം എന്ന സിനിമ. പുനീത് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കഥയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റഡ് ആസ് സെയിലർ ഓഫ് പെയിൻ. ശ്രുതി ശിവദാസനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈബർ ത്രില്ലർ ജോണറിൽ പെടുന്ന ഈ ഒരു ചിത്രം റെയർ അവഞ്ചേഴ്സിന്റെ ബാനറിൽ രമേശ സി, രുദ്രമൂർത്തി, രാജേഷ് ആർ എന്നിവർ ചേർന്നുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലോക സിനിമയിലെ ക്വീൻ ഓഫ് ദി നൈറ്റ് എന്ന് പറയുന്ന പാട്ട് മലയാളി പ്രേക്ഷകരെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ സെയിലർ ഓഫ് പെയിൻ എന്ന പാട്ടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. വെൽ നോൺ ഡാൻസർ ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള മാളവിക നന്ദൻ, അതുപോലെ തന്നെ കാന്താര മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള അവിനാഷ്, സീമാ ജി നായർ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കാസർഗോഡും മറ്റുമൊക്കെ ആയിട്ട് ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഈ ഒരു മാസമാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഹരീഷ് മോഹനന്റെ വരികൾക്ക് പ്രസന്ന കുമാർ MS ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് നൽകിയിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റിയും ഈ ഒരു സിനിമയെ പറ്റിയും ഒക്കെയുള്ള കുട്ടി കുട്ടി ഇൻഫർമേഷൻസ് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാം മ്യൂസിക് മുപ്പാസിലൂടെ. സോ ലെറ്റ്സ് ലിസൺ ടു സെയിലർ ഓഫ് പെയിൻ ഫ്രം ദ മൂവി അച്യുത അവതാരം ഓൺലി ഓൺ ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ മഴക്കാലമാണല്ലേ. ഈ മഴക്കാലവും പഞ്ഞമാസവും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിങ്ങമാസം ഇങ്ങ് വരും. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് വരും അല്ലേ, ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ പാട്ടിന് മ്യൂസിക് മപ്പാസിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രസക്തിയുണ്ട്, പ്രസക്തി ഉണ്ടെന്നേ അത് പറയാനായിട്ട് പോവാണ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

പെരിയാർ ലിറിക്സ് പെണ്ണേത്. യദുകൃഷ്ണനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ഭരത് മഞ്ജിരാജാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവി ഡിറക്ട് ചെയ്തിട്ടുള്ളത് പുതിയൊരു ഡയറക്ടറാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് ഭരത് ദർശൻ. ഗംഗ എന്റർടൈൻമെന്റ്സിന്റെ ബാനറില് മഹേശ്വര റെഡ്ഡി മൂലിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗംഗ എന്റർടൈൻമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് മൂവി കൂടിയാണ് കേട്ടോ ഓ സുകുമാരി എന്നുള്ളത്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഓ സുകുമാരി എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതിനുശേഷമാണ് അതാ ഈ ഒരു സിനിമയിലെ സെക്കൻഡ് സോങ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണ ആഘോഷത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. തിരുവീർ അവതരിപ്പിക്കുന്ന യാദഗിരി എന്ന നായകന്റെയും ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന ദാമിനി എന്ന കഥാപാത്രത്തിന്റെയും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഒരു പാട്ട് ഒരുക്കിയിട്ടുള്ളത്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ റിലീസ്ഡ് ആയിട്ടുള്ളത്. സോ എന്തായാലും നെക്സ്റ്റ് വെഡിങ് സീസണിൽ ഒരു താരമാവാനായിട്ട് പോകുന്ന വെഡിങ് ആന്തം ഓ സുകുമാരിയിലെ യാദ്ഗിരിയുടെ കല്യാണത്തിൽ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മൊപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൊതുമണിലുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9

0: 7171
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഏതോ ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇനിയും മ്യൂസിക് മുപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മുപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് വെച്ച ആ ഒരു സിനിമ ഏതാണെന്നുള്ള ഒരു ചെറിയ ഹിന്റ് നിങ്ങൾക്ക് കിട്ടി കാണും. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഐ നോബഡി. പൃഥ്വിരാജ് പാർവതി തിരുവോത് കോമ്പിനേഷനിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അട്ടിപൊളി സൂപ്പർ ഡ്യൂപ്പർ മൂവിയാണ് ഐ നോബഡി. ഈ സിനിമയിലെ ദി വെരി ഫസ്റ്റ് സോങ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ്

നമ്മുടെ കൊച്ചി ലുലു മാളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്റർ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ജേക്സ് ബിജോയിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ജേക്സ് ബിജോയി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ എന്ന പ്രത്യേകതയും ഐ നോബഡി എന്ന ഈ ഒരു മൂവിക്കുണ്ട് കേട്ടോ. ഈ ഒരു മൂവിയിലെ ടോട്ടലി 8 പാട്ടുകളാണുള്ളത്. നമ്മുടെ ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായ ദുരന്തർ സിനിമയില് പാട്ട് പാടിയിട്ടുള്ള സുധീർ, യധുവംശി, റാപ് സിംഗൾ, ബിജോർസൺ, സിമ്രാൻ കൌർ എന്നിവർ ചേർന്നാണ് ആന്തം ഓഫ് നോബഡി എന്ന ഈ ഒരു പാട്ടിന് ശബ്ദം നൽകിയിട്ടുള്ളത്. സിദ് കൗശലാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. സജ്ജയ കബ എന്ന് പറയുന്നത് പഞ്ചാബി വാക്കുകളാണ്. ആൻഡ് ഇതിന്റെ ഒരു മലയാള അർത്ഥം എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ വലത്തും ഇടത്തും എന്നാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. പഞ്ചാബിയിലെ സജ്ജ എന്നാല് വലത് ഭാഗമെന്നും കബ്ബ എന്നാല് ഇടത് ഭാഗമെന്നുമാണ് അർത്ഥമാക്കുന്നത്. സോ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമ റിലീസ് ചെയ്തിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയെ പറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ഹെയ്സ്റ്റ് ജോണറിലുള്ള ഒരു സിനിമയാകും മൈ നോപ്പട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. റോഷാക്ക്, ഇബ്ലീസ് എന്ന മൂവികൾക്കൊക്കെ ശേഷം സമീർ അബ്ദുള്ളയാണ് ഐ നോബഡി എന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള രചന നിർവഹിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. ഹക്കീം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോ എന്തായാലും ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തിരിക്കുന്ന ഐ നോബഡിയിലെ ആന്തപോ നോബഡി സജ്ജേ കപേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മെമ്പേഴ്സിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

എം എ നിഷാദ് രജനിയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സിനിമയാണ് ലഴക്ക് എന്നത്. ആൻഡ് ഈ സിനിമയിലെ കാട്ടിലെ കൊമ്പൻ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനു മഞ്ജിത്താണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. മിനേഷ് തമ്പാന്റേതാണ് മ്യൂസിക്. സുദീപ് കുമാർ, നസീർ മിന്നലെ, എം എ നിഷാദ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള സംഘർഷത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ലഴക്ക്. പതിയിരിക്കുക എന്നർത്ഥമുള്ള ഈ ഒരു മൂവി ടൈറ്റില് എല്ലാവരുടെ ഇടയിലൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള ടാക്കീസിന്റെ ബാനറിൽ ആർ ഹരികുമാർ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ലഴക്ക് എന്നുള്ളത്. ആൻഡ് ഈ മാസമാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ ഈ ഒരു സിനിമ ഡിഫറെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇടം നേടി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സിലോൺ കർണാടക ചലച്ചിത്രോത്സവങ്ങളിലൊക്കെ എം എ നിഷാദിന് മികച്ച നടനുള്ള പുരസ്കാരം ഈ ഒരു സിനിമ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മധ്യപ്രദേശ് വിന്ധ്യ ചലച്ചിത്രോത്സവത്തിലെ ടി ജി രവി മികച്ച സഹനടനായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ടി ജി രവി, അനുമോൾ, മഞ്ജു പിള്ള, സരിത, ജാഫർ ഇടുക്കി, സുധീർ കരമന, പ്രശാന്ത് മുരളി എന്നിങ്ങനെ ഒരുപാട് നടീനടന്മാര് ഈ ഒരു സിനിമയിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ലഴക്ക് എന്ന മൂവിയിലെ കാട്ടിലെ കൊമ്പൻ എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മുപ്പാസിലൂടെ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയെ വഴിയെ വരുന്നുണ്ട്. സോ എങ്ങോട്ടും പോകണ്ട, കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, we are back on Music Mappas with me, RJ Elikuti. ഒരു വലിയ ടോക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു സിനിമയെ പറ്റിയും ആ സിനിമയിലെ ഒരു പാട്ടിനെ പറ്റിയാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. വലിയ ടോക്കായിട്ട് മാറി എന്ന് പറയുമ്പോഴത്തേക്കും അതേതാണ് അത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു സിനിമ എന്ന് നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഹിന്റ് പറയാം. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തില് യശ് നായകനായ ചിത്രം, ഇപ്പൊ തന്നെ ആ ഒരു സിനിമയുടെ പേര് മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലേ, യെസ് ടോക്സിക്. ആ സിനിമയിലെ ഒരു പുത്തു പുത്തൻ പാട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസോടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
1: Music Mappas.

ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ ആപ്സി എന്നാണ് ഈ ഒരു സിനിമയുടെ മുഴുവൻ പേര്. ആൻഡ് തബാഹി എന്ന് പേരിട്ടിരിക്കുന്ന പാട്ടാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ സോങ്ങില് യശിന്റെയും കിയാര അദ്വാനിയുടെയും തീവ്രമായിട്ടുള്ള പ്രണയ രംഗങ്ങളാണ് കേട്ടോ ഉള്ളത്. സി മ്യൂസിക് കമ്പനിയാണ് ഈ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യശും കിയാരയും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിഖ്യാത പേർഷ്യൻ കവി റൂമിയുടെ പ്രശസ്തമായിട്ടുള്ള വരികളോടുകൂടിയിട്ടാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. ഒരു റെട്രോ വൈബിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വിന്റേജ് കാറുകളും മറ്റും ഉൾപ്പെടുത്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു റഗ്ഡ് ലുക്കിൽ നമ്മുടെ യശ് ഈ ഒരു പാട്ടിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കിയാര ഒരു ക്ലാസിക് യൂറോപ്യൻ ശൈലിയിലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവരെ കൂടാതെ നയൻതാര, താര സുതാര്യ എന്നിവരൊക്കെ ഈ ഒരു പാട്ടിങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. വിശാൽ മിശ്രയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് നൽകിയിട്ടുള്ളത്. രാജശേഖരാണ് കേട്ടോ ഹിന്ദിയിലുള്ള ഈ പാട്ടിന്റെ ലിറിക്സ് പിന്നെയ്തിരിക്കുന്നത്. ഹിന്ദി കൂടാതെ കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലൊക്കെ ഈ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളം വേർഷനിലെ ലിറിക്സ് പെന്ന് ചെയ്തിട്ടുള്ളത് റഫീഖ് അഹമ്മദാണ് കേട്ടോ. യശും ഗീതു മോഹൻദാസും ചേർന്നുകൊണ്ടാണ് ഈ ടോക്സിക്കിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. യശ്, കിയാര അദ്വാനി, നയൻതാര, താര സുതാര്യ എന്നിവർക്കൊക്കെ പുറമെ രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി എന്നിവരുമൊക്കെ ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കേട്ടോ. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ മറ്റ് പ്രമുഖ ഇന്ത്യൻ ഭാഷകളിലേക്ക് മൊഴി മാറ്റിയിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 26 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു പാൻ ഇന്ത്യൻ റിലീസിനായിട്ട് ഈ ഒരു മൂവി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ വലിയ ടോക്കായി മാറിയ ടോക്സിക് എന്ന സിനിമയിലെ തബാഹി എന്ന പാട്ടിന്റെ മലയാളം വെർഷൻ നമുക്ക് മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു ആശ്രയ FM 99.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

മൂവിയിലെ മറ്റൊരു പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് വിജോയ് കമ്പോസ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രത്യേകതയല്ല കേട്ടോ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ മകൾ അലകൃത മേനോൻ പൃഥ്വിരാജ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് സർക്കസ്.

ഒരു ഇംഗ്ലീഷ് പാട്ടാണ് കേട്ടോ ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കൃത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷൻസും പക്ക ആയിട്ടാണ് കേട്ടോ അലങ്കൃത ഈ ഒരു പാട്ടില് കൊടുത്തിരിക്കുന്നത്. ജേക്സ് ബിജോയി മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോ ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി സെവ ടോമി. കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് റിയ അന്ന റോയ്, അരുണ മേരി ജോർജ്, മോസസ് ടോബി എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയില് അലങ്കൃത പാടുന്നതും പൃഥ്വിയും അതുപോലെ തന്നെ സുപ്രിയ മേനോനും ഒക്കെ അലങ്കൃതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷനൊക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും അല്ലിമോളുടെ വോയിസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കമന്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബില്ലി ഐലിഷ് ടച്ച് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പലരും ഈ ഒരു പാട്ട് കേട്ടതിന് ശേഷം കമന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അല്ലിമോളുടെ ഒരു അരങ്ങേറ്റം ഒരു ഗംഭീരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഐ നോ പട്ടി എന്ന മൂവിയിലെ അലങ്കൃത കുട്ടി പാടിയിരിക്കുന്ന സർക്കസ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസ് ഉടക്കെ പോലെ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
4: .in.
5: ആടിമാസം
4: കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ജൂഡ് ആന്റണി ജോസഫ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുമ്പാവൂർ. സോ എന്തായാലും നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്, തളി രോമലേ എന്നുള്ളത്. ഭയങ്കര രസമായിട്ടാണ് ചിത്രാമ്മ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ജേക്സ് ബിജോയി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ജിയോ പോളിന്റേതാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ മ്യൂസിക് മൊബൈൽസിലൂടെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: അങ്ങനെ പുത്തൻ പാട്ടുകളൊക്കെ കേട്ട് രസിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മ്യൂസിക് മപ്പാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ ചുമ്മാ ഒരു ടാറ്റ ബൈബൈ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു പാട്ടോടുകൂടി ടാറ്റ ബൈബൈ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ കംസ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദി മൂവി വിസ.
1: മ്യൂസിക് മപ്പാസ്.

ഇതൊരു തെലുങ്ക് പാട്ടാണ് കേട്ടോ. ചിങ്കാരി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് തരുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിംഗർ സിദ് ശ്രീറാം പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. വിജയ് ബുൽഗാനിനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സനാരയാണ് ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു സിദ് ശ്രീറാം ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു പാട്ടിലൂടെ. സോ ഒരു മൂവിയില് മെയിൻ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് അശോക് ഗല്ല, ശ്രീ ഗൗരിപ്രിയ, രാഹുൽ വിജയ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ്. ഉദ്ധവ് രഘു ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നാഗവംശി എസ്, സായി സൗജന്യ എന്നിവർ ചേർന്നുകൊണ്ട് സിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് വിജയ് ബുൽഗാനിൻ മ്യൂസിക് ചെയ്ത് സനാരയിൽ ലിറിക്സ് എഴുതി ശ്രീ ശ്രീറാമും ലിപ്സിക ഭാഷ്യവും ചേർന്ന് പാടിയിരിക്കുന്ന ചിൻകാരി എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ പുതു പുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർഷിയ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഹിറ്റ്സ് ഒഡാസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ദാ എന്നത്തെയും പോലെ തന്നെ ഈ ഒരു ഉച്ച ടൈമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല RJ അനുഷയാണ്. അപ്പോൾ മനമയക്കും പഴയകാലം മധുര ഗാനങ്ങൾ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു എവർഗ്രീൻ ഹിറ്റ്സ് എന്ന പ്രോഗ്രാമിലൂടെ. കാലം മായ്ക്കാത്ത, നമ്മൾ ആരും മറക്കാത്ത ചില മനോഹരമായ ഈണങ്ങളിലൂടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ മനസ്സിനെ എന്നും ഏറെ നടിയിപ്പിക്കുന്ന ഒപ്പം സന്തോഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം എവർഗ്രീൻ പാട്ടുകൾ 2 മണിവരെ കേട്ടാസ്വദിക്കാം. ആദ്യഗാനം അനശ്വരം എന്ന സിനിമയ്ക്ക് വേണ്ടി SBB സാറും ചിത്രാമ്മയും ചേർന്ന് പാടിയ നല്ലൊരു പാട്ടാണ്. താരാപഥം ചേതോഹരം പ്രേമാമൃതം കീരവാണി എന്ന രാഗത്തിൽ ഇളയരാജ സാറാണ് ഈ പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. PK ഗോപി വരികളെഴുതി മനോഹരമാക്കിയ ഈ പാട്ടാകട്ടെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിലെ ആദ്യ ഗാനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

ജനറേഷൻസ് ഒക്കെ എത്ര മാറിയാലും പുതിയ ട്രെൻഡുകൾ എത്രയൊക്കെ വന്നു എന്ന് പറഞ്ഞാലും മനസ്സൊന്ന് ശാന്തമാകണമെങ്കിൽ നമ്മൾ ആ പഴയ നിത്യഹരിത ഗാനങ്ങൾ കേൾക്കണം. ആ പാട്ടുകൾക്ക് ജീവനുണ്ട്, ആത്മാവുണ്ട്, എല്ലാത്തിനും ഉപരിയായി നമ്മുടെയൊക്കെ സുന്ദരമായ ഓർമ്മകളുണ്ട്. എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അടുത്തതായി ആകാശദൂത എന്ന സിനിമയ്ക്ക് വേണ്ടി ദസാറ പാടിയ നല്ലൊരു പാട്ട് കേൾക്കാം. സിന്ധു ഭൈരവി എന്ന രാഗത്തിൽ ഔസേപ്പച്ചൻ സാറാണ് ഈ പാട്ടിന് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി മനോഹരമാക്കിയ, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, അത്രത്തോളം നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു ഗാനമാണിത്. കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി.

0: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഉള്ള ആസ്വാദനം ഒരിക്കലും അവസാനിക്കില്ലേ. നമ്മുടെ ഉള്ളിൽ ഒരു മന്ത്രം പോലെ അതെപ്പോഴും അലയടിച്ചുകൊണ്ടേയിരിക്കും. ജോലി തിരക്കുകളിലേക്കും ജീവിത കൂട്ടുകെട്ടുകളിലേക്കുമൊക്കെ തിരികെ പോകുമ്പോൾ മനസ്സൊന്ന് സമാധാനം തരാൻ, ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കാൻ ഒരുപാട് നിത്യഹരിത ഗാനങ്ങൾ നമ്മെ സഹായിക്കാറുണ്ട്. അടുത്തതായ പഴയ ഓർമ്മകളെ തട്ടിയുണർത്തുന്ന ഒരടിപൊളി പാട്ടായാലോ നാടോടി എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മയും മലേഷ്യ വാസുദേവനും ചേർന്ന് പാടിയ ഒരു പാട്ട്. ഒ എൻ വി കുറുപ്പ് വരികൾ കുറിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന ജുംബ ജുംബ എന്ന പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: chicka chan chicka chicka chicka chicka chan chicka chicka chicka chicka
1: ningal kettondirikkunnathu Astray FM 90 naadinoppum naattarkoppum
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
8: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പഴയ നിത്യഹരിത ഗാനങ്ങൾ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നതിന് പിന്നിൽ ചില വ്യക്തികളുണ്ടല്ലേ. ആ പാട്ടിന്റെ വരികൾ എഴുതുന്നവരാകാം, ആ പാട്ട് പാടുന്നവരാകാം, അതിന് സംഗീതം പകർന്നവരാകാം. പണ്ടത്തെ ഭൂരിഭാഗം ഇറ്റു പാട്ടുകളും വരികൾ ആദ്യം എഴുതിയ ശേഷമാണ് ഈണം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വരികളുടെ അർത്ഥം ചോർന്നു പോകാതെ ആ വാക്കുകളെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഗംഭീരമായ ഒരു പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന മൂവിക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ നല്ലൊരു പാട്ട്. ജെറി അമൽദേവ് ആണ് ഈ പാട്ടിന് സംഗീതം പകർന്നിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥവത്തായ വരികൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി ഈ ഗാനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
7: എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
8: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 കഴിഞ്ഞു. 60 ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
7: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ്. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1st നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
10: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കുകിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 ഭരണത്തിനുശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഒരു കത്തിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്റെ സുഖമുള്ള കാലഘട്ടം, വരികളിലൂടെ മാത്രം പ്രണയിച്ച ആ സുവർണ കാലഘട്ടത്തെ അറിയാതെ ഇടയ്ക്കൊക്കെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ചു പോകും. ചില ഗാനങ്ങൾ അങ്ങനെയാണ്, കേൾക്കുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒത്തിരി നേരം ചുമ്മാതിരിക്കാൻ തോന്നും. ഉള്ളിലൊരു ചെറിയ മഴ പെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുന്ന മനോഹരമായ പാട്ടുകൾ. അത്തരത്തിലൊരു പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

മീനത്തിൽ താലികെട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറും ചിത്രാമ്മയും ചേർന്ന് പാടിയ നല്ലൊരു പാട്ട്. ഗിരീഷ് പുതഞ്ചേരിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ഔസേപ്പ് സാർ സംഗീതം പേർന്ന് മനോഹരമാക്കിയ നല്ലൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കാലം എത്രയൊക്കെ കടന്നു പോയാലും സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഒരിറ്റു മധുരമായി അവശേഷിക്കുന്ന പാട്ടുകളാണ് എവർഗ്രീൻ ഗാനങ്ങൾ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ പാട്ടുകൾക്ക് ഒരേ സമയം പഴയ കാല ഓർമ്മകളെ ഉണർത്താനും ഇപ്പോൾ കേട്ടാലും പുതിയൊരു അനുഭൂതി നൽകാനും കഴിയും. അത്തരത്തിലുള്ള ഒരു മനോഹരമായ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കൗരവർ എന്ന സിനിമയ്ക്ക് വേണ്ടി തിലങ്ക് എന്ന രാഗത്തിൽ എസ് പി വെങ്കിടേഷ് സംഗീതം പകർന്ന് ദാസാറും ചിത്രാമയും പാടിയ കനകനിലാവേ എന്ന പാട്ടാണ് അടുത്തതായി. കൈതപ്രം സാറാണ് കേട്ടോ ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്ഫേ ഐ ഫോം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിൽസ് വിത്ത് മീ ആർ ജെ ഹനുഷ. കേവലം വാക്കുകൾക്കപ്പുറം കവിതയുടെ ഭംഗിയുള്ളതും ദാർശനികവുമായ വരികളാണ് പഴയ പാട്ടിന്റെ പ്രത്യേകത. കർണാടക ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സംഗീതം, പാട്ടിന്റെ വികാരം കംപ്ലീറ്റ് ആയിട്ടും ഉൾക്കൊണ്ടുള്ള ഗായകരുടെ ശബ്ദമാധുര്യം, ആത്മാവിനെ തൊട്ടുണർത്തുന്ന പാട്ട് ആലാപനം എന്ന് വേണമെങ്കിൽ പറയാം. മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1950 മുതൽ 90 കാലം ഒരു സുവർണ കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ കാലത്താണ് മലയാളികൾ എന്നും നെഞ്ചേറ്റുന്ന ഭൂരിഭാഗം എവർഗ്രീൻ ഗാനങ്ങളും പിറന്നത്. അത്തരത്തിലൊരു മനോഹരമായ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. സൂര്യമാനസം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറ് പാടിയ ഗാനം, കൈതപ്പുറം വരികൾ കുറിച്ച് കീരവാണി സംഗീതം പകർന്ന തരളിതരാവിൽ മയങ്ങിയോ എന്ന പാട്ട്. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മനം മയക്കും മധുരഗീതങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും ഞാൻ. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രീ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
5: ഫ്രഷോ?
4: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Check.
1: It's everything. Cinema.
0: Good afternoon, namaskaram. Welcome to Real Check, the complete movie show. എന്നത്തെയും പോലെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ദാ റിയൽ ചെക്കിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഇന്ന് നല്ലൊരു സൺഡേ ആണല്ലേ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. സോ സിനിമാ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐ നോബഡി. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും തുടങ്ങിയ സെലിബ്രിറ്റികൾ കൊടി കുത്തി വാഴുന്ന നമ്മുടെ നാട്ടിലെ ഏതോ ഒരു നോബഡിയുടെ കഥ. ആ നോബഡി ഒരു സുപ്രഭാതത്തിൽ നാടാകെ അറിയുന്ന ചർച്ചാ വിഷയമായിട്ട് മാറിയാൽ പിന്നെ അയാളാകും യൂട്യൂബേഴ്സിന്റെയും മാധ്യമങ്ങളുടെയും ഇര. അങ്ങനെ ഒരു നോബഡിയുടെ കഥയാണ് നിസാം ബഷീർ സംവിധാനം ചെയ്ത ഐ നോബഡി പറയുന്നത്. ഈ ഒരു സിനിമയുടെ വിശേഷമാണ് ആദ്യം റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
2: രാജുവിന്റെ കയ്യിൽ രാജുവ് സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ.
3: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴുന്നു വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത.
0: പട്ടാപ്പകൽ ഒരു സ്വകാര്യ ബാങ്കിലേക്ക് തോക്കുമായിട്ട് കയറി വരുന്ന മൂന്ന് അക്രമകാരികൾ പണവും സ്വർണവും മോഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനിടെ അവർ ആ ബാങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് വന്ന രാജീവൻ എന്നൊരാളെ പിടികൂടി കൊണ്ടുപോകുകയാണ്. മോഷ്ടാക്കൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുമെങ്കിലും ജീവിതകാലം മുഴുവൻ പെട്ടുകിടക്കാവുന്ന ഒരു ഊരാക്കുടുക്കിലേക്കാണ് അവർ രാജീവനെ കൊണ്ടുചെന്നിടുന്നത്. ഈ സംഭവത്തോടെ നിയമവും സമൂഹവും അതോടെ അയാളെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാനായിട്ട് തുടങ്ങുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ രാജീവിന്റെ വ്യക്തി ജീവിതവും കുടുംബവും താറുമാറാകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ മീരയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് നമ്മുടെ രാജീവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഭാര്യയുമായിട്ട് അല്പം അകൽച്ചുള്ള രാജീവിന് ഇതോടെ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്നു. സത്യത്തിൽ ബാങ്ക് മോഷണത്തിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നു. അതോ ഇനി അയാളായിരുന്നോ അതിന്റെ യഥാർത്ഥ സൂത്രധാരൻ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെയുള്ള രാജീവിന്റെ യാത്രയും അയാളുടെ അതിജീവനവുമാണ് നോബഡി എന്ന സിനിമ പറയുന്നത്. കെട്ടിയോളാണന്റെ മാലാക്ക, റുഷാഖ് തുടങ്ങിയ സിനിമകളിലൂടെ തന്റേതായിട്ടുള്ള വഴി വെട്ടിത്തെളിച്ച സംവിധായകനാണ് നിസാം ബഷീർ. റുഷാഖിലെ നിസാമിന്റെ മേക്കിംഗ് ശൈലിയും മലയാളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തതായിരുന്നു. നോബഡിയിലും ആ ഒരു പുതുമ അദ്ദേഹം നിലനിർത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. നോൺ ലീനിയർ രീതിയിൽ പറഞ്ഞു പോകുന്ന കഥയും ഇനി എന്ത് സംഭവിക്കും എന്ന പിരിമുറുക്കത്തിൽ പറയുന്ന തിരക്കഥയും അതിനൊപ്പം മേക്കിംഗും സിനിമയുടെ പ്രത്യേകതയാണ്. രാജീവാകാറായിട്ട് നമ്മുടെ പൃഥ്വി പെടാപ്പാട് പെട്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ശാരീരികമായും മാനസികമായും ഏറെ സങ്കീർണ നിറഞ്ഞൊരു ക്യാരക്ടറാണ് രാജീവിന്റേത്. അയാളുടെ ഇമോഷണൽ ബാലൻസിലൂടെയാണ് ഒരു ഘട്ടത്തിൽ സിനിമ സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിസിക്കലായിട്ടും ഈ ഒരു കഥാപാത്രത്തിനൊരു ഫിറ്റ്നസ് ആവശ്യമാണ് എന്ന് പറയാട്ടോ. പൃഥ്വിയുടെ ശരീര ചലനങ്ങളിലും ഫിസിക്കലും അതിന് പൂർണ്ണത കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പാർവതി തിരവോത്ത് അവതരിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രവും രാജീവിനൊപ്പം തന്നെ ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
4: താനിങ്ങനെ
5: എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടു ഞങ്ങള് പോലീസുകാരെ പെട്ടുപോലോടു.
4: എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരുപ്പ് പണ്ടേ കുറച്ച് മോശം.
0: ഇവരുടെ സംഘർഷവും അതിനൊപ്പം തന്നെ ഉള്ളുകൊണ്ടുള്ള വിശ്വാസവും ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഹക്കീം ഷാജഹാനും അശോകനുമാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റു രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കേട്ടോ. വിക്കനും കുശാഗ്ര ബുദ്ധിയുമുള്ള പോലീസുകാരനായിട്ടാണ് നമ്മുടെ ഹക്കീം ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ജിജോയ് രാജഗോപാൽ അവതരിപ്പിക്കുന്ന യൂട്യൂബറുടെ വേഷവും നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പറയാം. ഇവരെ കൂടാതെ വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ്, ബോംബെ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധീ കോപ്പ, ബീനാചന്ദ്രൻ, സന അൽതാഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെയു, ഇർഷാദ് അലി, സുധീ കോഴിക്കോട്, മഹേന്ദ്രൻ, ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട അഭിനേതാക്കളായിട്ട് എത്തിയിട്ടുള്ളത്. റോഷാഖ്, ഇബ്ലീസ് എന്നീ സിനിമകൾക്ക് ശേഷം സമീർ അബ്ദുള്ളാണ് ഐ നോബഡിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുന കടയിൽ നിർത്തിയാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്ന പ്രേക്ഷകനെ കബളിപ്പിച്ചുകൊണ്ട് തിരക്കഥയ്ക്കൊപ്പം തന്നെ മുന്നേറുന്ന മേക്കിംഗ് മികവ് ആദ്യ പകുതിയെ തന്നെ അതിതീവ്രമാക്കുന്നുണ്ട്. ക്യാമറ, BGM, എഡിറ്റിംഗ്, സൗണ്ട് എന്നിങ്ങനെ എല്ലാ സാങ്കേതിക വിഭാഗങ്ങളും ഒന്നിനൊന്നും മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാട്ടോ. മാത്രമല്ല നമ്മുടെ ദിനേശ് പുരുഷോത്തമന്റെ സിനിമറ്റോഗ്രഫിയും അതി ഉഗ്രമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻട്രോയിലെ കാർ ചേസിംഗ് സീൻ, ലിഫ്റ്റിലെ ആക്ഷൻ സീൻസ്, ബസ് ഫൈറ്റ് സീൻ എന്നിവ.
6: സർ, അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല.
4: അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ.
7: എന്നിട്ടെന്താ? പപ്പയുടെ കൂടെ അടിപിടം വന്നവരായി. ഇപ്പൊ ജീവനോടില്ല.
0: യാനിക് ബെൻ, കലി കിങ്സ്റ്റൺ, അമിത് ജോളി ബാസ്റ്റൺ എന്നിവർ ഒരുക്കിയിട്ടുള്ള 5 ഹൈ വോൾട്ടേജ് ആക്ഷൻ കാർ ചേസ് സീൻസ് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സമ്മാനിക്കുക. ഗംഭീര ആദ്യ പകുതിയും മോശമല്ലാത്ത രണ്ടാം പകുതിയും ചേർന്ന ഒരു സിനിമയാണ് ഐ നോബഡി. ഈ ത്രില്ലർ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ടും കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ഐ നോബഡി എന്ന മൂവിയിലെ പാട്ടാണ് ഇനി റീൽസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Check.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ ഐ നോബഡി എന്ന സിനിമയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്ക്. ചില സിനിമകൾ ഉണ്ടല്ലോ, തിയേറ്റർ വിട്ടിറങ്ങുന്നതോടെ മനസ്സിന്റെ പടിയിറങ്ങാറുണ്ട്, എന്നാൽ മറ്റു ചിലത് നമ്മളോടൊപ്പം കൂടെ പോരാറുണ്ട്. എം പത്മകുമാറിന്റെ ഉയർ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രേക്ഷകന്റെ ഉയർ പിടയിക്കുന്ന ഒരു അനുഭവം. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും വൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയായിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെടുക.
2: സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. കുടുവള്ളി ഭാഗത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ബോഡി കണ്ടതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു.
0: സിനിമ ഒരിടത്ത് പോലും അതിന്റെ വേഗതയോ ചടുലതയോ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറയാം. ജോസഫ് എന്ന ചിത്രത്തിന് സമാനമായ മേക്കിംഗ് ശൈലിയിലൂടെ വൈകാരിക പശ്ചാത്തലമുള്ള ഒരു ത്രില്ലർ അനുഭവം സമ്മാനിക്കാനാണ്

0: പത്മകുമാറിന് ഇവിടെയും സാധിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാം. ഈ ശ്രമത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റോഷൻ മാത്യുവിന്റെ മികച്ച പ്രകടനവും മണികണ്ഠൻ അയ്യപ്പയുടെ പശ്ചാത്തല സംഗീതവും സംവിധായകന് വലിയ പിന്തുണയായിട്ടുണ്ട്. ഈയിടെ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ റിലീസാകുന്ന കൂടുതൽ ചിത്രങ്ങളുടെയും ടാഗ് ലൈൻ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയത് എന്നാണ് അല്ലെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉയരും അത്തരത്തിലൊന്നാണ്. അനാവശ്യമായിട്ടുള്ള സിനിമാറ്റിക് ചേരുവകൾ കുത്തി നിറയ്ക്കാതെ കഥ പറഞ്ഞു പോയി എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. ഇളവിഴ പൂഞ്ചിരയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഷാജി മാറാട് നിഖിൽ കെ മേനോനുമായിട്ട് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥ ആ യഥാർത്ഥ അനുഭവങ്ങളുടെ തീവ്രത ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ് ഐ ആയിട്ടുള്ള അജീബ് എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ റോഷൻ മാത്യു അവതരിപ്പിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്തുണ്ടായ വലിയൊരു വ്യക്തിപരമായ നഷ്ടത്തിന്റെ ട്രോമയും കുറ്റബോധവും ഇന്നും വേട്ടയാടുന്ന ഒരാളാണ് അജീബ്. സ്റ്റേഷൻ പരിധിയിലെ ഒരു പഴയ കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതോടുകൂടിയാണ് സിനിമ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് മാറുന്നത്. അതൊരു നാടോടി സ്ത്രീയുടെ ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തുന്നതെങ്കിലും ചില ഒഫീഷ്യൽ ഫോർമാലിറ്റികൾക്കായി അജീബ് കർണാടകയിലേക്ക് പോകുന്നതോടുകൂടി കഥാഗതി അങ്ങോട്ടും മാറുകയാണ്. ആ ഒരു യാത്ര കേസിന്റെ ദിശ മാത്രമല്ല മാറ്റുന്നത്, അജീബിന്റെ ജീവിതത്തെ തന്നെയാണ് എന്ന് പറയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ചു പോകുന്നവരെ സിനിമ എത്രത്തോളം തൃപ്തിപ്പെടുത്തും എന്നത് കുറച്ച് സംശയമുള്ള കാര്യമാണ്. ബിക്കോസ് ഇതിലെ അന്വേഷണ വഴിയിൽ പോലീസിന് അധികം വിയർപ്പൊടുക്കേണ്ടി വരുന്നില്ല. വലിയ വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ കുറ്റവാളിയിലേക്കും അതിന്റെ കാരണങ്ങളിലേക്കും അജീബ് എത്തിച്ചേരുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ച ജോസഫ് എന്ന ചിത്രവുമായിട്ട് ഇതിനെ നേരിട്ട് താരതമ്യം ചെയ്യേണ്ടതില്ലെങ്കിലും ആ സിനിമയെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് വെറും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയ്ക്കല്ലായിരുന്നു എന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട്.
1: अरे गणेश
2: दिखाता हूँ, थोड़ा सेंसिटिव एरिया.
1: ആ ബോഡി കിട്ടിയ കിണർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്.
3: അഗർ സിസ്റ്റം കോ ബദൽനാ ഹൈ തോ സിസ്റ്റം കേ അന്ദർ സേ കാം കർനാ പഡ്താ ഹൈ.
1: ആരെയാ നീ അന്ന് കൊണ്ടുവന്നത്?
0: ഒരു ക്രൈം എങ്ങനെ സംഭവിക്കുന്നു, ഒരാൾ കുറ്റവാളിയാകാൻ പ്രേരിപ്പിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ചെയ്തു പോയൊരു തെറ്റിനെ മറയ്ക്കാനായിട്ട് അയാൾ കൂടുതൽ തെറ്റുകളിലേക്ക് വീണു പോകുന്നത് എങ്ങനെ, ക്രൂരതകൾക്കിടയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി പ്രസക്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസും സംവാദങ്ങളും പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നിടത്താണ് ഉയർ തിയേറ്റർ വിട്ടാലും കൂടെ പോരുന്നൊരു അനുഭവമായിട്ട് മാറുന്നത്. പ്രേക്ഷകന് കഥയുടെ ക്ലൈമാക്സ് എങ്ങനെയാണ് മുൻകൂട്ടി ഊഹിക്കാനായിട്ട് സാധിച്ചേക്കാം എന്നത് ഈ ഒരു സിനിമയുടെ പരിമിതിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടേക്കാം. ആ ഒരു അർത്ഥത്തിൽ ഉയർ ഒരു പ്രെഡിക്റ്റബിൾ സിനിമയാണ്. എന്നാൽ കഥാപരിണാമം എന്താകുമെന്ന് ഊഹിക്കാമെങ്കിലും ആ കഥാപാത്രങ്ങളുടെ വൈകാരിക യാത്ര പ്രേക്ഷകനെ എത്രത്തോളം സ്പർശിക്കുന്നു എന്നിടത്താണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. റോഷൻ മാത്യു മികച്ചൊരു അഭിനേതാവാണ് എന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എങ്കിലും അജീബ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ആ കഥാപാത്രത്തിന്റെ സങ്കീർണമായ വൈകാരിക തലങ്ങളെ അങ്ങേയറ്റം കൈയടക്കത്തോടുകൂടിയാണ് റോഷൻ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സിനിമയിലെ ഒരു ഇൻട്രോക്കേഷൻ സീൻസിൽ അജീബിന്റെ ശരീരഭാഷയും അയാളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പ്രേക്ഷകരിലേക്ക് നേരിട്ട് സംവേദനം ചെയ്യാനായിട്ട് റോഷന് സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമയിലെ ചെറുപ്പക്കാരും തുടക്കക്കാരുമായിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങള് ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അജീബ് എന്ന പ്രൊബേഷൻ എസ്സേ അത്തരം യാതൊരുവിധ പരിക്കുകളും കൂടാതെ അതിന്റെ ഗൗരവത്തിലും വൈകാരികതയിലും കാത്തു സൂക്ഷിക്കാനായിട്ട് റോഷനിലെ നടന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എഎസ്ഐ ജോയിയായിട്ടെത്തുന്ന ബൈജു സന്തോഷ് തന്റെ കഥാപാത്രത്തിന്റെ അനുഭവ പരിചയം അഭിനയത്തിലും കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ശ്രുതി നായരും വിനോദ് സാഗറും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി സിനിമയുടെ കരുത്തായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഉയർ പ്രേക്ഷകനെ വൈകാരികമായിട്ട് വരിഞ്ഞു മുറുക്കുന്നത് അതിന്റെ ക്ലൈമാക്സിലാണ് എന്ന് പറയാം. അഭിനേതാക്കളുടെ പ്രകടനവും പ്രത്യേകിച്ച് രണ്ടു കുട്ടികളുടെ അഭിനയവും മണികണ്ഠൻ അയ്യപ്പന്റെ പശ്ചാത്തല സംഗീതവും ഒത്തുചേരുന്ന സമയത്ത് ക്ലൈമാക്സ് നെഞ്ചിൽ തട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ താൻ ചുമക്കുന്ന കുറ്റബോധത്തിനും നഷ്ടങ്ങൾക്കും കാലം കരുതി വെച്ച ഒരു പ്രായശ്ചിത്തം പോലെ, അല്ലെങ്കിൽ ഒരു ആത്മശാന്തി പോലെയാണ് ആ കേസിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റിൽ റോഷിന്റെ അജീബ് അനുഭവിക്കുന്ന അതേ മാനസിക സംതൃപ്തിയോടെയും മനസമാധാനത്തോടെയും തിയേറ്റർ വിട്ടിറങ്ങാനായിട്ട് പ്രേക്ഷകനും സാധിക്കുന്നു എന്നതിലാണ് ഉയർ ഒരു നല്ല സിനിമയായിട്ട് മാറുന്നത്. അപ്പോ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഉയർ എന്ന സിനിമ. ഉയർ എന്ന സിനിമയിലെ പാട്ടാകട്ടെ റിയൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Thank you.

0: Check.
1: It's everything. Cinema.
0: പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റീൽ ചെക്കിൽ കൂടിയുള്ളത്. ആർ ജെ അനാമിക അഥർവ നായകനായിട്ട് എത്തുന്ന റൊമാന്റിക് എന്റർടൈനിങ് മൂവിയാണ് ഇതയും മുരളി.
2: എന്നെ മാതിരി കാതല சொல்ல முடியாம போனவங்க எத்தனையோ பேர் இருக்காங்க. காதலையும் சொல்ல முடியாது, ஏன் காரணத்தையும் சொல்ல முடியாது.
0: നമ്മുടെ കയാതു, ലോഹർ, പ്രീതി, മുകുന്ദൻ എന്നിവർ നായകന്മാരായിട്ടെത്തുന്ന ഈ ഒരു സിനിമയിൽ നമ്മുടെ ഫാഫ അതിഥി വേഷത്തിൽ എത്തിയിട്ടുണ്ട്. നാട്ടി, നിഹാരിഹ, തമൻ, പ്രഗ്യ, ഗായിക ജോനിത എന്നിവരും അഭിനയിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. ആകാശ് ഭാസ്കരൻ ആണ് ഈ ഒരു സിനിമ സംവിധാനവും അതുപോലെ നിർമ്മാണവും ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് 22 വർഷത്തിന് ശേഷം തമൻ അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഈ ഒരു ഇതയും മുരളി. ആൻഡ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്.
3: സന്തോഷമോ സങ്കടമോ മനസ്സിലപ്പെട്ടത് സൊല്ലിടുങ്ങ.
4: ഈ

സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് മനോജ് പരമഹംസയാണ് കേട്ടോ. അഥർവയുടെ അച്ഛനും നടനുമായിട്ടുള്ള മുരളിക്ക് ആദര സൂചകമായിട്ടാണ് സിനിമയ്ക്ക് ഇദയം മുരളി എന്ന പേര് നൽകിയിട്ടുള്ളത്. ചിത്രത്തിൽ ഇദയ എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ അഥർവ എത്തുന്നത് കേട്ടോ. അപ്പോ അതിഥി വേഷത്തിൽ ഗസ്റ്റ് റോളിൽ നമ്മുടെ ഫാഫ എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് മൂവിയാണ് ഇദയം മുരളി. അപ്പോ ഈ സിനിമയിൽ ഒരു പാട്ട് കേൾക്കാം, ഇനി റിയൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: צ'ק.
1: It's everything. Cinema.
0: നമ്മുടെ ചോക്ലേറ്റ് ബോയ് കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മൂവിയാണ്
2: ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ച താനൊന്നും ഒരു കാലത്ത് സമ്മതിക്കത്തില്ല. ഈ കഷ്ടപ്പാടൊന്നും ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല.
3: നമ്മുടെ ജീവിതം മാറാൻ പോവാ.
0: മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പനോരമ സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ മൂന്ന് നിർമ്മാണ സംരംഭമായിട്ടുള്ള ഉന്മാദം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള എഡിറ്റർമാരിൽ ഒരാളായിട്ടുള്ള കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ അമാനുഷിക സ്വഭാവമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കാലങ്ങളായി തെളിയിക്കപ്പെടാത്ത ഒരു കേസ് പുനരന്വേഷിക്കുന്നതും അന്വേഷണം പുരോഗമിക്കും തോറും നിഗൂഢ വർദ്ധിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള ഷാഹി കബീർ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബനുമായിട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്ക്.
4: നീ ഇനി ഇതിനെയൊന്നും പറയാൻ പോകാതിരിക്കുന്നേ നല്ലത്.
5: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ, എന്ത് സംഭവിക്കുന്നാ പറയുന്നത്?
6: സാറേ, പോലീസുകാരെ ആരെങ്കിലും ഒക്കെ സസ്പെൻഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, സ്റ്റേഷനിൽ 174 കളിയായിരിക്കും സാറേ.
4: ഇതൊന്നുമില്ലേ കുറഞ്ഞത്?
0: സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജഗോപാൽ, ഗോകുലൻ, അരുൺ ചൊരകാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ പീതാംബരൻ, വിഷ്ണു, റീന, രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേഷ്, സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ടി സീരീസും പനോരമ സ്റ്റുഡിയോസും സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു ഉന്മാദം എന്ന സിനിമ. മാത്രമല്ല മികച്ച എഡിറ്റർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള കിരൺ ദാസ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോജി, മൂത്തോൻ, രോമാഞ്ചം, റോഷാഖ്, ജോസഫ്, ഇളവിഴ പൂജറ തുടങ്ങിയ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ്, പനോരമ സ്റ്റുഡിയോ എന്നിവർ ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് കുമാർ, മങ്കത്, പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നിട്ടാണ്.
5: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാന്ത് സംഭവിക്കുന്നു.

0: ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
1: രാം മിർച്ചുതാനെ, രാജേഷ് മേനോൻ എന്നിവരും സഹനിർമാതാക്കളും അഭിനവ് മെഹറോത്ത ക്രിയേറ്റീവ് പ്രൊഡ്യൂസറുമായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് അർജുൻ സേതു ആണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുജീബ് മജീദ് ആണ് കേട്ടോ. എന്തായാലും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു മൂവി തന്നെയായിരിക്കും ഉന്മാദം. ആൻഡ് ഈ ഒരു മൂവി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂലൈ 31-നാണ് കേട്ടോ. റിയൽ ചിക്കാണ് ആസ്ട്രിയ എഫ്എം 90 വിത്ത് മീ ആർജെ അനാമിക.
2: Allah ka jannat.

ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ്

മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അടക്കപ്പെടുകയായിരുന്നു, യന്ത്രങ്ങൾ

അറിയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവോ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെപ്പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഫാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: check.
1: It's everything. Cinema.
2: ആദ്യത്തെ ഇലക്ട്രിക് മോട്ടറിന്റെ സൃഷ്ടാവെന്നറിയപ്പെടുന്ന ഗോപാൽ സ്വാമി ധുരൈസ്വാമി നായിഡുവിന്റെ ബയോപിക് സിനിമ GDN ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ RJ അനാമിക.
3: இவங்க சொல்ற அந்த தகுதியான மனிதர் இருக்கார் இல்லீங்களா, அவருடைய வயசான காலத்துல பைத்தியம் குடிச்சு அவருடைய சொந்த பில்டிங்க்கு பாம் வச்சிருக்காரு.
4: Who the hell is this fakir?
5: GD Naidu.
2: ജി.ഡി. നായിഡുവായിട്ട് നമ്മുടെ ആർ മാധവനാണ് കേട്ടോ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത്. നവാഗതനും പ്രമുഖ പരസ്യ സംവിധായകനുമായിട്ടുള്ള കൃഷ്ണകുമാർ രാമകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന GD എന്ന ചിത്രത്തില് വേറിട്ട ലുക്കുകളിലാണ് നമ്മുടെ മാധവൻ എത്തുന്നത് കേട്ടോ. റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന ചിത്രത്തിന് 2022 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതിനു ശേഷം വർഗീസ് മൂലൻ പിക്ചേഴ്സും ട്രൈ കളർ ഫിലിംസും മീഡിയ മാക്സ് എന്റർടൈൻമെന്റ്സും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് GD. മാധവനെ കൂടാതെ നമ്മുടെ പ്രിയാമണി, ജയറാം, സത്യരാജ്, വിനയ് റായ്, തുഷാര വിജയൻ, കനിഹ, ശ്രീല, കരുണാകരൻ, TJ അരുണാചലം, തമ്പി രാമയ്യ, വിജയ് യേശുദാസ്, ആടുകളും നരയൻ, ജോണി വിജയ്, ജെൻസൺ ദിവാകർ, ബ്രജിഡ സാഗ തുടങ്ങിയ ആൾക്കാരും
5: അഭിനയിക്കുന്നുണ്ട്.
6: சட்டத்துக்கு நாயுடு அடிச்ச கள்ள நோட்டு மாதிரி பயன்படுத்தின மிஷின்ஸ் எல்லாம் இது கூட இருக்கிறதாக எங்களுக்கு தகவல்
4: வந்து.
2: വർഗീസ് മൂലൻ, വിജയ് മൂലൻ, ആർ മാധവൻ, സരിത മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമയില് സോണൽ പാണ്ഡെ, സഞ്ജയ് ബക്തർ എന്നിവർ സഹനിർമ്മാതാക്കളാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ് കേട്ടോ. ഇന്ത്യയുടെ എഡിസൺ കോയമ്പത്തൂരിന്റെ സാമ്പത്തിക സൃഷ്ടാവ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന പോപ്പുലർ ആയിട്ടുള്ള സയന്റിസ്റ്റും ദേശീയ നായകനുമായ GD നായിഡുവിന്റെ ജന്മസ്ഥലമായ കോയമ്പത്തൂരിലാണ് സിനിമയുടെ പ്രധാന ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. തമിഴിൽ ചിത്രീകരിക്കുന്ന സിനിമ തമിഴ് കൂടാതെ ഹിന്ദി, മലയാളം, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലായിട്ട് പാൻ ഇന്ത്യൻ തലത്തിലാണ് റിലീസ് ചെയ്യുക. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അരവിന്ദ് കമലനാഥനാണ്.
6: എന്ത്
5: നാട്ടിലെ ഇരുന്നുകിട്ട് நீங்க யார்கிட்ட பேசிட்டு இருக்கீங்கனே உங்களுக்கு கூடி சீக்கிரம் புரியுங்க.
7: மனசு சுத்தமானவன் சொல்றது பலிக்கும் போய் குறிச்சு வச்சுக்க.
2: അപ്പോ ഇന്ത്യൻ എഡിസൺ ആയിട്ട് നമ്മുടെ ആർ മാധവൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് GDN. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസ് കാണാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Check.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ഉദ്യോഗജനകമായ സീൻസും സംഭാഷണങ്ങളുമായിട്ട് എം എ നിഷാന്ത് ചിത്രമായിട്ടുള്ള ലർക്കിന്റെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാനുണ്ടോ.
2: വനം സംരക്ഷിക്കണം, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷെ അതിനേക്കാളൊക്കെ മുകളിൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, അതാണ് ജനങ്ങൾ.
0: മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. മനുഷ്യനും വന്യമൃഗങ്ങളുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സിനിമയിൽ വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത്, അലക്സാണ്ടർ, ടി ജി രവി, അനുമോൾ, മഞ്ജു പിള്ള, മുത്തുമണി, സരിത കുക്കു, ജാഫർ ഇടുക്കി, സുധീർ കരമന, ബിജു സോപാനം, പ്രശാന്ത് മുരളി, സോഹൻ സീനുലാൽ, സജി സോമൻ, വിനോദ് കിടാമംഗലം, വിജയ് മേനോൻ, ബിജു ഖാസിം, ഫിറോസ് അബ്ദുള്ള കുമാർ, സുനിൽ, രജു ശിവദാസ്, ഷാക്കീർ വർക്കല, അഖിൽ നമ്പ്യാർ, സ്മിനു സിജു, സന്ധ്യ മനോജ്, രമ്യ പണിക്കർ, നീത മനോജ്, ബിന്ദു, പ്രദീപ്, ശ്രീജ വക്കപ്പാടി, അനന്തലക്ഷ്മി, വീണ, സജികുമാർ, ഭദ്ര എന്നിവരടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. സംവിധായകനായിട്ടുള്ള എം എ നിഷാദും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമ കൂടിയാണ് ലർ. നിരവധി ചലച്ചിത്രോത്സവങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സിനിമ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. പതുങ്ങിയിരിക്കുക എന്നർത്ഥം വരുന്ന ലർ എന്ന ഇംഗ്ലീഷ് നാമധേയത്തിൽ വരുന്ന ചിത്രത്തെ പറ്റി ചലച്ചിത്രോത്സവങ്ങളിൽ ഡിസ്കഷൻസും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അപകടകാരി മൃഗങ്ങളോ അതോ മനുഷ്യനോ എന്ന നിലയിൽ ചിന്തിപ്പിക്കുന്നതാണ് സിനിമ എന്ന് ചലച്ചിത്രോത്സവങ്ങളിൽ നിന്ന് നിരൂപകര്
3: അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തെറ്റി,
0: ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മൂവിയിലെ കാട്ടിലെ കൊമ്പന്റെ എന്ന ഗാനം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. മനു മജീദിന്റെ വരികൾക്ക് മിനീഷ് തമ്പാൻ, ഈണമിട്ട് സുദീപ് കുമാർ, നസീർ മിന്നലെ, എം എ നിഷാന്ത് എന്നിവർ ആലപിച്ചിട്ടുള്ള ഈ ഒരു ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ ആദ്യമായിട്ട് ഏഴ് ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രൊമോ ഗാനം ചെയ്ത സവിശേഷതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് കേട്ടോ. ജുബിൻ ജേക്കബിന്റെ വരികൾക്ക് പ്രകാശ്, അലക്സ്, ഈണമിട്ട് ജാസി ഗിഫ്റ്റ് പാടിയിട്ടുള്ള ഐസ് ഓൺ ദി പ്രേ എന്ന ഇംഗ്ലീഷ് ഗാനത്തിന് ദൃശ്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വിനോദ് വിക്രമൻ പിള്ളയാണ് കേട്ടോ. ഈ ഒരു ഗാനവും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പാട്ട് കൂടിയായിരുന്നു. ഈ ഒരു ലാർക്ക് എന്ന മൂവിക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് രജീഷ് രാമനാണ്. ആൻഡ് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ജുബിൻ ജേക്കബ് ആണ്.
4: Now it seems our area is flooded with big cats.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അമ്മ

0: Real check.
1: It's everything. Cinema.
0: ഈ കൊറിയൻ സിനിമകൾ കാണാനായിട്ടും കൊറിയൻ സീരീസ് കാണാനായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലേ. അപ്പോ ഒരു കൊറിയൻ സിനിമയുടെ വിശേഷമാണ് ഇനി റിയൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. സൗത്ത് കൊറിയൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള ഹൗ എന്ന മൂവിയുടെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ് കേട്ടോ. The Chaser, The Wailing എന്നീ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള നാങ് ഹോങ് ജിൻ ആണ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഹാങ് ജങ് മിൻ, സോ ഇൻ, ജുങ് ഹോ യൂൺ തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കളായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. കൂടാതെ ടെയ്ലർ റസൽ, അലസിയ വിക്കൻഡർ, മൈക്കൾ ഫാസ്ബെൻഡർ എന്നിവരും ഏലിയൻ കഥാപാത്രങ്ങൾക്ക് വോയിസ് നൽകുന്നുണ്ട്. ഈ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലസം എന്റർടൈൻമെന്റ് വിതരണത്തിനെത്തിക്കുന്ന ഈ ഒരു സിനിമ ജൂലൈ 15-നാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ കൊറിയയിൽ നിന്നൊരു ഏലിയൻ ചിത്രം എത്തുകയാണ്. ഈ ഒരു മൂവിയുടെ പേരാണ് ഹോപ്പ്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റിയൽസിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റിയൽസിക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ചെൽതൻ, ഇറ്റ്സ് മീ ആർ ജനാമിക, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Evening and welcome to Sanjari on Asfaya FM 90 Nadinopam Natarkopam Sanjari Maitada Ethicheerlirikkunnathu RJ Anushyanu Edam
1: Sanjari your travel partner.
0: അപ്പോൾ സഞ്ചാരിയിലൂടെ നമ്മൾ കൊല്ലത്തിൻ്റെ വിവിധ വളരെ പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയായിരുന്നു ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നത്. ഇന്നെന്തായാലും നമ്മൾ പോകാനായിട്ട് പോകുന്നത് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കോടമഞ്ഞും ഒപ്പം ഒരു പുരാണ കഥയുടെ ധീരതയും ഒക്കെ തുടിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെന്ററിലേക്ക്. ആകാശത്തേക്ക് ചിറകുയർത്തി, എന്നാൽ ഒരു ചിറകറ്റ് പാറപ്പുറത്തേക്ക് വീണ് കിടക്കുന്ന ആ പക്ഷിശ്രേഷ്ഠനെ കാണുമ്പോൾ മനസ്സിലൊരു പ്രത്യേക അനുഭൂതിയാണല്ലേ. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കേട്ടോ ഇത്, ഇതിനൊരു വലിയ സന്ദേശമാണ്. ത്രേതായുഗത്തിൽ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ അമ്മയുടെ രക്ഷയ്ക്കായി തന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ച് പോരാടിയ ജഡായു എന്ന പക്ഷിയുടെ കഥ പലരും കേട്ടു കാണും, പ്രത്യേകിച്ചും കൊല്ലംകാരും കേട്ടു കാണും. രാവണന്റെ വാളേറ്റ് ഒരു ചിറകറ്റി ജഡായു വിന്നത് ഈ ചടയമംഗലത്തെ പാറപ്പുറത്താണ് എന്നാണ് വിശ്വാസം കേട്ടോ. പ്രശസ്ത ശില്പി രാജീവ് അഞ്ചലിന്റെ 10 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു അത്ഭുതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ജഡായു. 200 നീളവും 150 വീതിയും 70 ഉയരവും ഉണ്ട് ഈ ഒരു ജഡായു ശില്പത്തിന്. നിങ്ങൾ ഈ പാറയുടെ മുകളിൽ ചെന്ന് നിന്ന് ചുറ്റിലും ഒന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പും തലോടി പോകുന്ന തണുത്ത കാറ്റും നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9573115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ജടായു. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമുണ്ട് ഈ ഒരു കോൺക്രീറ്റ് ശില്പത്തിന്. ഏകദേശം 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇത് പരന്നു കിടക്കുന്നത്. പ്രശസ്ത സിനിമാ സംവിധായകനും കലാസംവിധായകനുമായ രാജീവ് അഞ്ചലാണ് ഇതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ കേട്ടോ. ഏകദേശം 10 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ ഒരു നിർമ്മിതി. ഈ ശില്പം വെറുമൊരു പ്രതിമയല്ല, ഉള്ളിൽ 5 നിലകളുള്ള ഒരു കെട്ടിടമാണ്. ഇതിനകത്ത് ജടായു രാവണ യുദ്ധം കാണിക്കുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ തിയേറ്ററും ഓഡിയോ വിഷ്വൽ മ്യൂസിയവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 65 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് പ്രധാനമായിട്ടും 4 പാതകളെ കേന്ദ്രീകരിച്ചാണ് വികസിപ്പിച്ചിരിക്കുന്നത്. 1. ജടായു പാറ. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലുള്ള പ്രധാന മലയാണിത്. ഇവിടെയാണ് ഭീമാകാരമായ ജടായു ശില്പവും കോദണ്ഡരാമ ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെയുള്ളത് അഡ്വഞ്ചർ പാറയാണ്. സാഹസിക പ്രിയർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരിടമാണ് കേട്ടോ ഈ ഒരു അഡ്വഞ്ചർ പാറ. റൈഫിൾ ഷൂട്ടിങ്, ആർച്ചറി, റാപ്പലിങ്, ബോൾഡറിങ്, സിബ്ലൈൻ തുടങ്ങി നിരവധി ആക്ടിവിറ്റികൾ ഇവിടെയുണ്ട്. അടുത്തതാണ് എലഫന്റ് പാറ. ഇവിടെ രാത്രികാല ക്യാമ്പിങ്, ബോൺഫയർ, സ്കൈ സൈക്ലിംഗ്, മൂൺലൈറ്റ് ഡിന്നർ തുടങ്ങിയവയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് കിച്ചൺ പാറയാണ്, കിച്ചൺ റോക്ക് ഹിൽ. പരമ്പരാഗത രീതിയിലുള്ള സിദ്ധ ആയുർവേദ ഹീലിംഗ് സെന്ററുകളും കേവ് റിസോർട്ടുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കിച്ചൺ പാറ എന്ന് പറയുന്നത്. ജടായുവിന് മോക്ഷം നൽകാനായിട്ട് ശ്രീരാമൻ ഇവിടെ എത്തിയെന്നാണ് വിശ്വാസം കേട്ടോ. ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ് പറയുന്നത്. ജടായു ശില്പത്തിന് തൊട്ടടുത്തായിട്ട് ഒരു പാറയിൽ ശ്രീരാമന്റെ പാദമുദ്ര എന്ന് വിശ്വസിക്കുന്നു.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിസയമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഒരു ഇക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ ജഡായുവിനെ വിശേഷിപ്പിക്കാം. രണ്ട് പാറയിടുക്കുകൾക്കിടയിൽ ഒരു വലിയ ചെക്ക് ഡാം നിർമ്മിച്ച് ഏകദേശം 15 മുതൽ 20 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളം സംഭരിക്കാനുള്ള ശേഷി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളമാണ് പാർക്കിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. പാർക്കിനാവശ്യമായ ഭൂരിഭാഗം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകൾ വഴിയാണ്. കൂടാതെ പ്രകൃതിദത്തമായ ജൈവ കൃഷിയും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ഏക പ്രമുഖ കേബിൾ കാർ സർവീസ് ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ സ്വിറ്റ്സർലൻഡ് നിലവാരത്തിലുള്ള കേബിൾ കാറുകളാണ് ഇവിടുത്തേതെന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. നടന്നു കയറാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഏകദേശം 60,000 കല്ലുകൾ ചെത്തി മിനുക്കി ഉണ്ടാക്കിയ 826 പടികളുള്ള മനോഹരമായൊരു പാതയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. തിരക്കുള്ളവർക്കായിട്ട് ഇവിടെ ഒരു ഹെലിപാഡും ഹെലി ടാക്സി സൗകര്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്തെയും അങ്കമാലിയെയും ബന്ധിപ്പിക്കുന്ന MC റോഡിന് തൊട്ടടുത്തായിട്ടാണ് ചടയമംഗലം ജഡായി പാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കൊല്ലം ടൗണിലുള്ളവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ 38 കിലോമീറ്ററും ഇനി ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററും സഞ്ചരിക്കുകയാണെങ്കിൽ ജഡായി പാറയിൽ എത്തിച്ചേരാം. ബസ് മാർഗമാണ് വരുന്നതെങ്കിൽ ട്രിവാൻഡ്രം ടു കൊട്ടാരക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏത് KSRTC ബസിൽ കയറിയാലും ചടയമംഗലത്ത് ഇറങ്ങാൻ സാധിക്കും. കേരള ടൂറിസം വകുപ്പും സ്വകാര്യ പങ്കാളിത്തവും ഒക്കെ ഒത്തുചേർന്നുള്ള കേരളത്തിലെ ആദ്യത്തെ പ്രധാന ബോട്ട്, അതായത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ടൂറിസം പ്രോജക്റ്റുകളിൽ ഒന്നാണ് ജഡായു. സർക്കാരിന്റെ ഭൂമിയും ഒരു കലാകാരന്റെ ദീർഘവീക്ഷണവും ഒത്തുചേർന്നപ്പോൾ അത് ലോകോത്തര നിലവാരമുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ജഡായി പാറ. ശില്പത്തിന്റെ മുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളുടെ 360° ദൃശ്യമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുക. ഒരു പക്ഷിയുടെ കണ്ണിലൂടെ ലോകം കാണുന്നത് പോലെയുള്ള അനുഭവമാണ് കേട്ടോ ഇവിടെ നിന്നാൽ ലഭിക്കുന്നത്. അതുകൂടാതെ ഹെലി ടൂറിസം, കേരളത്തിൽ ഹെലികോപ്റ്റർ മാർഗം വന്നിറങ്ങാൻ സൗകര്യമുള്ള ചുരുക്കം ചില ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജഡായു. ആകാശത്ത് നിന്നുള്ള ജഡായു ശില്പത്തിന്റെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. പകൽ സമയത്തെ കാഴ്ചകൾ മാത്രമല്ല, രാത്രിയിൽ ടെന്റുകളിലെ താമസം, മ്യൂസിക് നൈറ്റ്, ബോൺഫയർ ഇവയൊക്കെയും ഇവിടെ ലഭ്യമാണ്.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Ivide ayalum porathu ayalum kuttiroda padana feesine paisa thanne vende.
6: Nammude swarna vilkane, swarna vilkan ettom nalladu Achains Gold thanne. Swarna vila etra uyarnalum ettom uyarna vila tharuvennu mathramalla bankil panayathil irikkunna swarnam eduthu vilkanum Achains Gold sahayikkum. Keralathile number 1 gold buyers alle Achains Gold.
7: 22 varshathe sevana parambaryamayi Achains Gold Ernakulam, Idukki, Pathanamthitta, Alappuzha, Kottayam jillakalil 45 ധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achainsgold.in.

0: ജഡായു പാറയിലേക്കാണ് ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. സൂര്യാസ്തമയം കാണാൻ താല്പര്യമുള്ളവർക്ക് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കയറുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ പ്രധാന ശില്പം കാണുന്നതിനും കേബിൾ കാർ യാത്രയ്ക്കും കൂടി ഒരാൾക്ക് ഏകദേശം 250 to 300 രൂപ റേഞ്ചിലാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ടാക്സ് അല്ലാതെയുള്ള നിരക്കാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. പിന്നെ അഡ്വഞ്ചർ പാർക്കിലെ ഗെയിമുകൾ കളിക്കണമെങ്കിൽ അതിനായിട്ട് പ്രത്യേകം പാക്കേജുകളും ലഭ്യമാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാം. ജഡായുപ്പാറയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ അത്യാധുനിക കേബിൾ കാർ സംവിധാനം. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ലോകോത്തര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. പതിയെ ആകാശത്തേക്ക് ഉയരുമ്പോൾ താഴെ കാണുന്ന ചടയമംഗലത്തിന്റെ പച്ചപ്പും പാറക്കൂട്ടങ്ങളും ക്യാമറയിൽ പകർത്താൻ സഞ്ചാരികളുടെ വലിയ തിരക്ക് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണും. ആകെ മൊത്തം ഒരു 6 ടെക്നോളജി മയം എന്ന് വേണമെങ്കിൽ പറയാം. മുകളിൽ കാണുന്ന ശില്പത്തിന് പുറമേ ആയിട്ട് അതിനകത്തൊരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഓഡിയോ വിഷ്വൽ മാച്ചിങ്. ശില്പത്തിന്റെ ഉള്ളിൽ ഡിജിറ്റൽ മ്യൂസിയവും തിയേറ്ററും ഉണ്ട്. രാമായണത്തിലെ ജഡായുവിന്റെ കഥയും പോരാട്ടവും ഒക്കെ അത്യാധുനിക വിഷ്വൽ എഫക്ട്സോട് കൂടി തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഉള്ളത് കൊണ്ടും പാറയ്ക്ക് മുകളിൽ നടക്കേണ്ടത് കൊണ്ടും സുഖപ്രദമായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ അല്ലെങ്കിൽ സ്പോർട്സ് ഷൂസ് ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ജഡായു പാറ കംപ്ലീറ്റ് ആയിട്ടും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അവിടെ കൊണ്ടുപോയി തള്ളാതിരിക്കുക. മാക്സിമം പ്രകൃതിയെ നമുക്ക് ശുദ്ധമായിട്ട് തന്നെ സംരക്ഷിക്കാം. ഉച്ചയ്ക്കുള്ള കടുത്ത വെയിലിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടണമെന്നില്ല. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ ഉള്ള ഗോൾഡൻ അവർ, ആ ഒരു ടൈമാണ് ഫോട്ടോകൾക്ക് ഏറ്റവും മികച്ചത്.
1: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമെടിച്ചിരുതേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദി ലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വെറും ഒരു കല്ലിൽ തീർത്ത ശില്പമല്ല ജഡായു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടയാളമാണിത്. പാർക്കിലെ അഡ്വഞ്ചർ റോക്കിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ചില കിഡിലൻ ആക്ടിവിറ്റികൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് പെയിന്റ് ബോൾ. സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പട്ടാളക്കാരനെ പോലെ വസ്ത്രം ധരിച്ച് പരസ്പരം പെയിന്റ് ഗണ്ണുകൾ കൊണ്ട് വെടിവെച്ച് കളിക്കാവുന്ന ഒരു ഫ്രണ്ട്ലി വാർ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എങ്കിൽ ചിമ്മിനി ക്ലൈംബിംഗ്. പ്രകൃതിദത്തമായ പാറ ഇടുക്കുകളിലൂടെ കൈകളുടെയും കാലുകളുടെയും വശങ്ങളിലെ പ്രഷർ ഉപയോഗിച്ച് മുകളിലേക്ക് കയറുന്ന അതീവ സാഹസികമായിട്ടുള്ള ഒരു വിനോദമാണ് കേട്ടോ.

ചിമ്മിനി ക്ലൈംബിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളത് വാലി ക്രോസിംഗ് ആണ്. 56 അടി ഉയരത്തിൽ കെട്ടിയിട്ടുള്ള ഹൈ മലയിൽ നിന്ന് മലയിൽ തൂങ്ങി തറയിൽ നിന്നും ഏകദേശം 60 അടി ഉയരത്തിൽ കെട്ടിയിരുത്തിയിരിക്കുന്ന വടത്തിലൂടെയുള്ള നടത്തമാണ് ഈ ഒരു ബ്രിഡ്ജിൽ സാധ്യമാവുന്നത്. പിന്നെയുള്ളത് കമാൻഡോ നെറ്റ് ആണ്. ആർമി ട്രെയിനിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ നെറ്റിലൂടെയുള്ള കയറ്റമാണ് കേട്ടോ ഈ ഒരു കമാൻഡോ നെറ്റ്. പകൽയാത്ര മാത്രമല്ല, ജഡായുപാറയിൽ രാത്രി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എലിഫന്റ് റോക്ക് ഹില്ലിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഗാംബ്ലിംഗ്. ലക്ഷറി ടെന്റുകളിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള അവസരം. പിന്നെയുള്ളത് മൂൺ ലൈറ്റ് ഡിന്നർ. കുടുംബത്തോടൊപ്പം നിലാവെട്ടത്തിൽ ലൈവ് മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക പാക്കേജുകൾ. പിന്നെയുള്ളത് സ്കൈ സൈക്ലിംഗ്. വായുവിൽ കെട്ടിയ കമ്പിയിലൂടെ സൈക്കിൾ ചവിട്ടുന്ന ത്രില്ലിംഗ് അനുഭവം. ഒപ്പം ഒരു വലിയ സിപ് ലൈൻ സോണും ഇവിടെയുണ്ട്. ഐതിഹ്യപ്രകാരം ജഡായുവിന് സ്ഥലമായതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ പേര് ജഡായു മംഗലം എന്നായിരുന്നു. കാലക്രമേണ സംസാര ഭാഷയിൽ അത് മാറി മറിഞ്ഞാണ് ഇന്നത്തെ ചടയമംഗലമായി മാറിയത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 8-ാം നൂറ്റാണ്ടിൽ ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്ന ആയി രാജവംശത്തിലെ രാജാക്കന്മാരുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയും ഈ പേര് വന്നിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. ജഡായുപാറയിൽ പോകുന്നവർക്ക് വെറും 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള മറ്റൊരു വിസ്മയം കൂടി പരിചയപ്പെടാം. അതായത് ഒരു കൂറ്റൻ പാറമല തുരന്ന് ഒറ്റക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ഗുഹാക്ഷേത്രം. ചരിത്ര പ്രസിദ്ധമായ കൊട്ടുകാൽ ഗുഹാക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഈ ഒരു ക്ഷേത്രം പല്ലവ പാണ്ഡ്യ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണമാണ് കേട്ടോ. ജഡായുപാറ കാണാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ചരിത്രത്തിലേക്ക് ഒരു ചെറിയ വഴി മാറി നടത്തമായിരിക്കും ഇങ്ങോട്ടേക്കുള്ള യാത്ര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

വലിയ അത്യാധുനിക യന്ത്രങ്ങളോ അല്ലെങ്കിൽ വലിയ സാങ്കേതിക വിദ്യകളോ ഇല്ലാതിരുന്ന ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പാറമലയുടെ വശങ്ങൾ കൃത്യമായിട്ട് തുരന്ന് ഒറ്റക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു മാന്ത്രിക വിസ്മയം. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾക്ക് നടുവിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 8-ാം നൂറ്റാണ്ടിൽ പല്ലവ അല്ലെങ്കിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഇവിടെ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന 2 വലിയ ഗുഹകളുണ്ട്. വലിയ ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയും തൊട്ടടുത്ത് നന്ദികേശന്റെ രൂപവുമുണ്ട്. ചെറിയ ഗുഹയിലാണെങ്കിലോ ഗണപതി ഭഗവാനാണ് പ്രതിഷ്ഠ. ഈ 2 ഗുഹകൾക്കും നടുവിലായിട്ട് കൈകളിൽ ഗദയുമേന്തി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപവും കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മൾ മഹാബലിപുരത്തെയും എല്ലോറയിലെയും ഒക്കെ ഗുഹാക്ഷേത്രങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള റോഫ് കട്ട് വാസ്തുവിദ്യയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു കൊട്ടുകാൽ ഗുഹാക്ഷേത്രം. മഹാഭാരതത്തിലെ പാണ്ഡവർ തങ്ങളുടെ വനവാസ കാലത്ത് അവിടെ വന്നിരുന്നുവെന്നും ഒറ്റ രാത്രി കൊണ്ട് ജടായു പാറയിൽ നിന്നും ഈ ഒരു പാറ കെട്ടിയുണ്ടാക്കി എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൊട്ടുകാൽ എന്ന പേര് വന്നത്. അപ്പോൾ ജടായു പാറയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ നിന്നും വെറും 10-11 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഈ പ്രകൃതി രമണീയമായ ശാന്തമായ ചരിത്രഭൂമി കൂടി സന്ദർശിക്കാൻ മറക്കരുത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി കോടമഞ്ഞും തണുത്ത കാറ്റും പ്രകൃതിയുടെ വന്യതയും ഒരുപോലെ അനുഭവിക്കാൻ പറ്റിയ ഒരു രഹസ്യ സ്പോട്ടിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ? അതും നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള ഒരു അട്ടിപൊളി സീക്രട്ട് സ്പോട്ടാണ് കേട്ടോ. കൊല്ലത്തിന്റെ കൊളുക്കുമല എന്നും മീശപ്പുലിമല എന്നുമൊക്കെ സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന അധികം ആരും അറിയപ്പെടാത്ത ഒരു സുന്ദര ഭൂമി, അതാണ് രാജാത്തോട്ടം. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ നിന്ന് റോസ് മലയിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു സ്വർഗതുല്യമായിട്ടുള്ള സ്ഥലം ഒളിഞ്ഞിരിക്കുന്നത്. ആര്യങ്കാവിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാജാത്തോട്ടത്തിന്റെ പ്രവേശന കവാടത്തിലെത്തും. അവിടുന്ന് അങ്ങോട്ട് വനത്തിലൂടെയുള്ള ഒരു കിടിലൻ സാഹസിക ട്രക്കിംഗ് ആണ് കേട്ടോ. 1.5 കിലോമീറ്ററോളം നിബിഡ വനങ്ങളും പുൽമേടുകളും ഒക്കെ താണ്ടി മലമുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അത് വാക്കുകൾക്ക് അതീതമാണ്. ഒരു വശത്ത് പച്ച പുതച്ച മലനിരകളും കോടമഞ്ഞും, മറുപുറത്ത് തമിഴ്നാട്ടിലെ തെങ്കാശി ചെങ്കോട്ട ടൗണുകളുടെ അതിമനോഹരമായ ഒരു പനോരമിക് ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കും. കാറ്റിന്റെ ശക്തി ഇവിടെ വളരെ കൂടുതലാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മളെ പറത്തിക്കൊണ്ടു പോകാൻ പോലും തക്ക ശക്തിയുള്ള വന്യമായ കാറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു രാജാത്തോട്ടം എന്ന പേരിന് പിന്നിലും ഒരു രസകരമായ ചരിത്രമുണ്ട്. 100 ആണ്ടുകൾക്ക് മുമ്പ് സേത്തൂർ ഭരിച്ചിരുന്ന രാജാവ് തന്റെ പ്രിയ പത്നിയായ കാമാക്ഷിയോടുള്ള ഇഷ്ടം കാരണം സമ്മാനമായിട്ട് നൽകിയ 275 ഏക്കറോളം വരുന്ന കാടായിരുന്നു ഇതത്രേ. പിന്നീട് രാജാ എന്ന് പേരുള്ള ഒരാൾ ഈ സ്ഥലം വാങ്ങി കൃഷിയോഗ്യമാക്കിയതോടെയാണ് ഇത് രാജാ കൂപ്പ എന്നും പിന്നീട് രാജാത്തോട്ടം എന്നും അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഒരു കാലത്ത് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നുവെന്നും വന്യമൃഗങ്ങളുടെ ശല്യവും സൗകര്യങ്ങളുടെ കുറവുമൊക്കെ കാരണം ഭൂരിഭാഗം പേരും ഇവിടെ നിന്നും മാറി താമസിച്ചു എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് കേട്ടോ ഗ്രാമ്പുവും റബ്ബറും ഒക്കെ കൃഷി ചെയ്ത് ഈ ഒരു വന്യതയിൽ ഇവിടെ ജീവിക്കുന്നത്. ഇങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇതൊരു റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാം. മഴക്കാലത്താണെങ്കിൽ നല്ല കോടമഞ്ഞും ഒപ്പം അട്ടകളുടെ ശല്യവും കാണാം. അതുകൊണ്ട് അത്യാവശ്യം വെള്ളവും കരുതണം കേട്ടോ. ഒപ്പം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുകയും വേണം. പിന്നെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് ഈ സുന്ദര ഭൂമിയെ നശിപ്പിക്കാതെ നോക്കണം കേട്ടോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നിറഞ്ഞ സ്പോട്ടാണ് രാജാതോട്ടം. കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നിന്നും ആര്യങ്കാവ് എത്തിയ ശേഷം റോസ്മല റൂട്ടിലാണ് രാജാതോട്ടം സ്ഥിതി ചെയ്യുന്നത്. ആര്യങ്കാവിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. രാജാതോട്ടത്തിലേക്കുള്ള വഴിയിൽ ഒരു ചെറിയ കുരിശ് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ തദ്ദേശീയർ ഇതിനെ രാജാതോട്ടം കുരിശുമല വ്യൂ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ പശ്ചിമഘട്ട മലനിരകളുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു വശത്ത് കേരളത്തിന്റെ പച്ചപ്പും മറുവശത്ത് തമിഴ്നാട്ടിലെ തെങ്കാശി ചെങ്കോട്ട ടൗണുകളുടെ അതിമനോഹരമായ കാഴ്ചയും ഒരുപോലെ കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ സേത്തൂർ ഭരിച്ചിരുന്ന രാജാവ് തന്റെ പ്രിയ പത്നിക്ക് അവളോടുള്ള ഇഷ്ടം കാരണം സമ്മാനിച്ച 275 ഏക്കറോളം വരുന്ന നിബിഡ വനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു രാജാതോട്ടം. രാജ എന്ന പേരുള്ള ഒരാൾ ഈ സ്ഥലം വാങ്ങിച്ചു എന്ന കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷം അദ്ദേഹം ഇത് കൃഷിയോഗ്യമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിന് രാജാകുപ്പ് എന്ന പേര് വന്നത്. അതായത് വനം വെട്ടിത്തെളിച്ച സ്ഥലമെന്നാണ് രാജാസ് കൂപ്പിന്റെ അർത്ഥം. പിന്നീട് ഇത് മാറി മാറി രാജാതോട്ടമായി മാറുകയായിരുന്നു. 1950കളിൽ ഏകദേശം 40 കുടുംബങ്ങൾ കൃഷിക്കായിട്ട് ഇവിടെ കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വന്യമൃഗങ്ങളുടെ ശല്യവും ഒക്കെ കാരണം ഭൂരിഭാഗം പേരും ഇവിടുന്ന് ജനവാസ മേഖലയിലേക്ക് തിരികെ പോയി. നിലവിൽ 8 മുതൽ 10 വരെ കുടുംബങ്ങൾ മാത്രമാണ് ഗ്രാമ്പൂ റബ്ബർ കൃഷികളുമായിട്ട് ഇവിടെ താമസിക്കുന്നത്. പിന്നെ സോളാർ ഫെൻസിങ്ങിന്റെ സംരക്ഷണത്തിലാണ് ഇവർ ജീവിക്കുന്നത് കേട്ടോ. രാജാതോട്ടം ഒരു ഔദ്യോഗിക ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഇത് ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ഒരു റിസർവ് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. അടുത്ത കാലത്തായിട്ട് യൂട്യൂബ് വീഡിയോകൾ കണ്ട് അനുമതിയില്ലാതെ കാട്ടിൽ കയറി വഴുതിക്കിപ്പോയ സഞ്ചാരികളെ ഫോറസ്റ്റ് ഗാർഡുകൾ കിലോമീറ്ററുകളോളം തിരച്ചിൽ നടത്തിയാണ് രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല ആന, കാട്ടുപോത്ത്, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല കൂടിയാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഔട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പച്ച കുത്തിക്കിന ഉന്നോട പേര് വലിയ കൊച്ചേണ്ടി 10,000.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. സഹായ സംഭാവനകൾ പൌരന്മാർ സി പി രാധാകൃഷ്ണൻ. തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത്ത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത്ത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ

0: തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്ര ആചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 2-ാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൌണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രി റോജി ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: You are listening to back-to-back songs on Asra FM 90, Nadinuppam, Nattarkuppam.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Hi, hello, namaskaram. Very, very good evening and welcome to Red Carpet on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപെറ്റുമായിട്ട് ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനുഷയാണ് കേട്ടോ. അപ്പൊ എല്ലാ സൺഡേയിലും ഈ ഒരു 7 മണി സമയമാകുമ്പോൾ എല്ലാ ലിസണേഴ്സും കാത്തിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ വീക്കിലെ സെലിബ്രിറ്റി ആരായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവല്ലേ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സെലിബ്രിറ്റി ുമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഈ കായിക ലോകം എന്ന് പറയുന്നത് എപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി അസാമാന്യമായിട്ടുള്ള കരുത്തും അതുപോലെ തന്നെ മനക്കരുത്തും ഒക്കെ കൊണ്ട് ലോകവേദികളിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ഒരു താരമാണ്. ആം റെസ്ലിംഗ് എന്ന കായിക ഇനത്തിൽ നാഷണൽ ലെവലിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ട് ചരിത്രം കുറിച്ച് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ഗായത്രിയാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപെറ്റിൽ. ഹായ് ഗായത്രി, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
2: ഹായ് അനുഷ,
1: എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നോ.
1: ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ, നമ്മുടെ നാടിന്, പ്രത്യേകിച്ചും കേരളത്തിനൊക്കെ അഭിമാനമായിട്ട് മാറി ഇപ്പൊ നിൽക്കുകയാണ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്?
2: വളരെ സന്തോഷമുണ്ട്. ലൈക്ക് ഒരുപാട് ലൈക്ക് കഷ്ടപ്പാടുകളിലൂടെ പോയിട്ട്, അതിന്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ട്രഗിൾസ് നമ്മള് എന്താ പറയാ, അതൊരു സക്സസിലോട്ട് കൊണ്ടെത്തിക്കുമ്പോഴൊരു ഫീലിംഗ് ഇല്ലേ?
1: അതെ അതെ,
2: ഇപ്പം എനിക്ക് ആ ഒരു ഫീലിംഗിലാണ് നിൽക്കുന്നത്.
1: എത്ര നാളത്തെ ഒരു ട്രെയിനിങ് ആണ് ഇപ്പോ ഇതിലേക്ക് എത്താനായിട്ടുള്ള?
2: ഞാന് 8 വർഷമായിട്ട് ഫിറ്റ്നസിലുള്ള ഒരാളാണ്. ഞാന് നോർമൽ ഒരു ജിമ്മില് ട്രെയിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു, ഒരു ജനറൽ ട്രെയിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇപ്പം ഞാനൊരു ഇന്റർനാഷണൽ പേഴ്സണൽ ട്രെയിനറാണ്. ഈയൊരു സ്പോർട്സിലോട്ട് ഞാന് എത്താനായിട്ട് ഞാൻ ഈ ഒരു പാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇതില് കുറച്ച് മെനക്കെടുന്നുണ്ടായിരുന്നു. ബിക്കോസ് ആം റെസ്ലിംഗ് പൊതുവേ അത് അധികം ആൾക്കാർക്കും വലിയ പരിചിതമായിട്ടുള്ള ഒരു സ്പോർട്സ് അല്ലായിരുന്നു,
1: എസ്പെഷ്യലി
2: വുമൻസിന് അധികം പരിചിതമായിട്ടുള്ള ഒരു സ്പോർട്സ് അല്ലായിരുന്നു. ഞാനിതില് എന്റെ ആ ഒരു ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ജിമ്മിലും വർക്ക്ഔട്ട് കൊടുക്കുന്ന ജിമ്മിലൊക്കെ ഈ ആം റെസ്ലിംഗിന്റെ ചാമ്പ്യൻഷിപ്സും കാര്യങ്ങളും ചെറിയ ചെറിയ ബാറ്റിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഐ യൂസ് ടു ലൈക്ക് ലുക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് ജസ്റ്റ് ഒരു ആം സ്ട്രെങ്ത് മാത്രമല്ല, നമ്മുടെ മെന്റൽ പവറും അതേപോലെ ടെക്നിക്സും അതിൻ്റെതായ ഡിസിപ്ലിനും എല്ലാം ഇതിന്റെ കൂടെ ചേർന്ന് വരുന്നത്. അതുകൊണ്ടാണ് ആ സ്പോർട്സ് അത്ര തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ
3: ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. വിത്ത് മീ ആർജെ അനുഷ, എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപെറ്റ് നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറിയ ഗായത്രിയാണ്. ആക്ച്വലി ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, ഈ ആം റെസ്ലിംഗിലേക്കുള്ള ആ ഒരു ജേണി ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, അതിന്റെ ആ ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു?
2: ഞാന് ഒരിടത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇവര് കുറച്ചുപേർ ഇങ്ങനെ ടേബിൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചതായിരുന്നു ഇത് എന്താ സംഭവം. അപ്പം അവരെനിക്ക് അത് ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നത്, ആക്ച്വലി ഇത് നമ്മുടെ നോർമലി പഞ്ചുഗുസ്തി എന്ന് പറയുന്ന സംഭവം നോർമലി നമ്മൾ കാണുമ്പോഴത്തേക്കും ആൾക്കാര് രണ്ടുപേര് തമ്മില് കോർത്ത് ബീറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് വേറെ കുറെ ടെക്നിക്സും കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ ഈ ആം സ്ട്രെങ്ത്, ഫോർ ആം സ്ട്രെങ്ത് മാത്രമല്ല ഗ്രിപ്പ് സ്ട്രെങ്ത്, അതേപോലെ അത് ആ ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറെ വർക്ക്ഔട്ട്സും അതിന്റെ കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. അതിന്റെ പോയിട്ട് അത് പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്കും അത് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ അത് ആക്ച്വലി അന്ന് ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പില് ഗോൾഡ് വിന്നർ ആയിരുന്നു. ഞാനത് ചെയ്ത സമയത്താണ് എനിക്ക് അതിന് ശേഷമാണ് ഞാൻ നാഷണൽസ് സിൽവർ അടിച്ചത്.
1: ഓക്കേ, ശരിക്കും പറഞ്ഞാല് പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറയാം, അതിലും അപ്പുറമല്ലേ. ഓക്കെ ഓക്കെ, ഗായത്രി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കായിക ഇനമാണല്ലോ, അപ്പൊ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു?
2: എനിക്ക് എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആം റെസ്ലിംഗ് ഒരു യുണീക് സ്പോർട്ട് ആണ്. ഇവിടെ മസിൽസ് മാത്രം പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്സും ഡിസിപ്ലിനും പേഷ്യൻസും ടൈമിങ്ങും അതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന് ഒരു പുതിയൊരു കായിക ഇനത്തിലോട്ട് പോയതായിരുന്നു ആക്ച്വലി. അതില് ഞാന് ആ ഒരു മോട്ടീവ് ഞാൻ സക്സസ് ചെയ്തു. പിന്നെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് അതാണ് ഇപ്പൊ എന്റെ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ.
1: ഇപ്പൊ ഏതായാലും സിൽവർ വരെ എത്തി നിൽക്കുകയാണ്, ഇനി അടുത്ത മാച്ചിൽ നമുക്ക് ഗോൾഡ് നേടണം അല്ലേ?
2: അതെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: റെഡ് കാർപെറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ എന്നോടൊപ്പം നാഷണൽ ആം റെസ്ലർ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗായത്രിയാണ്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
2: ഫാമിലിക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട്, ആദ്യമൊന്നും എനിക്ക്, ഞാൻ ഈ ഒരു ഫിറ്റ്നസ് മേഖലയിൽ വന്ന സമയത്ത് എന്നോട് അധികം ആൾക്കാർക്കും, ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, ഞാൻ ഇലക്ട്രിക്കൽ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു പ്രൊഫഷൻ ലെഫ്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചൊരാളാണ്. ഞാൻ എയ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, എയ്സ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ഞാനോട്ട് വന്ന സമയത്ത് ആരും ലൈക്ക് ദർ വെർ നോ പീപ്പിൾ, എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് ആരും ഇല്ലായിരുന്നു. എല്ലാരും എന്തിനാ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഇതൊരു അതിനെ കുറിച്ചൊരു അറിവില്ലായിരുന്നു, അതായിരുന്നു കാര്യം. പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഓരോ പടികളായിട്ട് എന്താ പറയാ, ചവിട്ടി ചവിട്ടി ഇങ്ങനെ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ദേ സ്റ്റാർട്ടഡ് നോട്ടീസിങ് മീ. ഇപ്പൊ അവര് വളരെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്നോട്. ഇപ്പം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അമ്മയാണ്. അതെ. പിന്നെ ഞങ്ങളുടെ ടീം, എന്റെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട് എലവേറ്റ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു ആംബസിലോട്ട് കയറാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ കമ്പനി ഓണർ ആയാലും മുഹമ്മദ് ഷഹീൻ എന്ന് പറയും, പുള്ളി ഞങ്ങളെ ഒത്തിരി മോട്ടീവ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഈ ആംബ്രസ്ലിംഗിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടെത്തിക്കാനോ നാഷണൽസിൽ നിന്ന് ഇനി വേൾഡിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കേ, ശരിക്കും പറഞ്ഞാൽ ഈ ആം റെസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ ഇത് ബോയ്സിന് പറ്റിയ പണിയാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട്. അപ്പോൾ ഗായത്രി ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ ആദ്യം ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ സപ്പോർട്ടാണ്. എന്നാലും ഇപ്പോഴും ഇത് ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഗായത്രിയെ കാണുന്നത്?
2: എന്നെ ഇപ്പൊ അവിടെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നുണ്ട് സത്യം
1: പറഞ്ഞാൽ.
2: കാര്യം പലരും ഇപ്പോഴും കരുതുന്നത് ആം റെസ്ലിംഗ് എന്നത് മെൻസിന്റെ ഒരു സ്പോർട്സ് ആണെന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. കാര്യം ഈ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്സ് ഇന്റലിജൻസ് ഡിസിപ്ലിൻ എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. വുമൻസിന് ഈക്വലി എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ആം റെസ്ലിംഗ് എന്ന് പറയുന്നത്.
1: ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. With me RJ അനുഷ, എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപെറ്റ് നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറിയ ഗായത്രിയാണ്. ഫസ്റ്റ് മാച്ച് ഓർമ്മയുണ്ടോ ഗായത്രിയുടെ?
2: ഫസ്റ്റ് മാച്ച് ഞാന് ഇവിടെ ബാംഗ്ലൂർ തന്നെ, ഞാൻ ബാംഗ്ലൂരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കർണാടകയെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ പോയത്. ബാംഗ്ലൂരില് നോർമൽ ചെറിയ ചെറിയ ബാറ്റിൽസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു ഫെഡറേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന BCI ഫെഡറേഷനിലാണ്.
1: അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
2: ആദ്യം ചെയ്ത സമയത്ത് ഞാൻ എന്റെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ വിന്നർ ആയിരുന്നു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂലെന്ന്. ഞാൻ സ്റ്റേജിൽ അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചത് ഞാൻ വിന്നായോ എന്നാ ചോദിച്ചത്. പക്ഷെ അതൊരു ലൈക്ക് എന്താ പറയാ, ഒരു ന്യൂ ഒരു ഇതായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം. പിന്നെ അതിൽ നിന്ന് അതിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും. പിന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അവരെന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ, ആ ഒരു മേഖല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു തന്നതെല്ലാം അവിടുത്തെ ഫെഡറേഷനിലുള്ള ആൾക്കാരും എന്റെ ടീം മെമ്പേഴ്സും ഒക്കെയാണ്.
1: ഓക്കെ, ഫസ്റ്റ് ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു മനസ്സിലെ, ഇതില് മുന്നോട്ട് പോകണമെന്നായിരുന്നു അല്ലെങ്കിൽ പതിയെ ബാക്ക് വലിയാം അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി ഉണ്ടായിരുന്നു?
2: ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ സർപ്രൈസ്ഡ് ആയിരുന്നു. കാര്യം ഇത് എങ്ങനെ എനിക്ക് പറ്റിയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യം ഞാൻ കൂടുതലും ലിഫ്റ്റിംഗ് കൂടുതലും ചെയ്യുമായിരുന്നു. ഐ വാസ് എ പവർ ലിഫ്റ്റർ. ഞാൻ ലിഫ്റ്റിംഗ് ടെക്നിക്സും പിന്നെ ഞാൻ പുൾ അപ്സ് പുഷ് ബോഡി വെയിറ്റ് എക്സസൈസ് ഒക്കെ ഞാൻ കൂടുതലും ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ ഗ്രിപ്പ് സ്ട്രെങ്തും എന്റെ ആം സ്ട്രെങ്തും കൊണ്ട് മാത്രമായിരിക്കണം. പക്ഷെ പിന്നീടാണ് ഞാൻ അതിലെ ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും പിന്നെ എന്റെ ടീം മെമ്പേഴ്സ് ആയാലും അവരെനിക്ക് ആ മെന്റൽ സപ്പോർട്ട് തന്നതുകൊണ്ടും എനിക്ക് ആ ഒരു ഇതിലാണ് ഞാൻ നാഷണൽസ് വരെ എത്തിയത്.
1: അങ്ങോട്ട്
2: വേൾഡിലോട്ട് പോകുമ്പോഴും അത് തന്നെ തുടർന്ന് പോകണം എന്നാണ് എന്റെ ആഗ്രഹം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ് വിത്ത് മീ ആർജെ അനുഷ എന്നോടൊപ്പം നാഷണൽ ആം റെസ്ലർ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗായത്രിയാണ്. ഇപ്പൊ എന്തായാലും അറിയപ്പെടുന്ന ഒരു ആം റെസ്ലറായിട്ട് ഇരിക്കുകയാണ്. വീട്ടിലൊക്കെ ആണെങ്കിലും തമാശയ്ക്ക് വീട്ടിലുള്ള മെമ്പേഴ്സൊക്കെ വിളിക്കാറുണ്ടോ പഞ്ചഗുസ്തി എന്നല്ല ഇതിന് മലയാളത്തിന് പറയുന്നേ?
1: അതെ അതെ അതെ.
0: ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കാറുണ്ടോ?
1: അങ്ങനെ ചലഞ്ച് ചെയ്യാനായിട്ടൊന്നും ഞാൻ അങ്ങനെ പോവാറില്ലാരുമായിട്ടും. കാര്യം നമ്മളെ ചുമ്മാ ചെന്ന് ചലഞ്ച് ചെയ്യാൻ പിടിക്കുന്ന പോലെ ചെന്ന് നിന്ന് ഇവിടുത്തെ അവസ്ഥാനം കൈ പോവും. കാര്യം എല്ലാവർക്കും അറിയാത്ത എന്നുവെച്ചാൽ ടെക്നിക്സ് അറിയാത്ത ആൾക്കാരുടെ കൂടെ നമ്മള് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ ആയിരിക്കും പോകുന്നത്.
0: ആണല്ലേ? ഓക്കെ ഓക്കെ. ഡെയിലി ട്രെയിനിങ് റുട്ടീൻ ഒന്ന് പറയാമോ?
1: ഞാൻ ആക്ച്വലി ഒരു ബിസി പേഴ്സൺ ആണ്. ഞാൻ എനിക്ക് ഒരുപാട് സ്കെഡ്യൂൾസ് ഉണ്ട്. എനിക്ക് ഞാനൊരു പേഴ്സണൽ ട്രെയിനർ ആണ്. അപ്പോൾ ഞാൻ ഫ്രീലാൻസിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒത്തിരി ഞങ്ങളുടെ എലവേറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പ്രീമിയം ക്ലയൻസ് ഉണ്ട്. അപ്പോ ഞങ്ങള് ഓരോ സൊസൈറ്റിയിൽ പോയിട്ട് ഞങ്ങൾ ട്രെയിനിങ് എടുക്കുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു സെഷൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് കാണും. ഞങ്ങൾ അതിൽ ആ ഒരു ടൈമിൽ ഞങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഞാൻ നോർമലി എന്റെ ട്രെയിനിങ് സെഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നൈറ്റ് ഒക്കെ പോയിട്ടാണ് ഞാൻ ഈ വർക്ക്ഔട്ടും അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ആം റെസ്ലിംഗ് പ്രാക്ടീസും എല്ലാം ഞാൻ ചെയ്യുന്നത്.
0: ഓക്കെ. ഒരു പ്രൊഫഷണൽ ആം റെസ്ലർ എന്ന നിലയിൽ ഗായത്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും?
1: ചലഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സ്പോർട്ടിൽ ഇന്ത്യയിൽ ഇപ്പോഴും അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ സ്പോൺസർഷിപ്പും ഫിനാൻഷ്യൽ സപ്പോർട്ടും എക്സ്പോഷറൊക്കെ ഭയങ്കര കുറവാണ്. അതിനൊപ്പം ജോലി, ട്രെയിനിങ് പിന്നെ ഈ റിക്കവറി ബാലൻസ് ചെയ്യുന്നത് ഒക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് എന്നെ സ്ട്രോങ് ആക്കിയതും.
0: അപ്പൊ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോയാലോ? വിശേഷങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഇട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: റെഡ് കാർപെറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്, വിത്ത് മീ ആർജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപെറ്റിൽ നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറിയ ഗായത്രിയാണ്. ഓക്കെ ഗായത്രി, അപ്പോൾ ഈ നാഷണൽ ലെവലിലൊക്കെ മത്സരിക്കാൻ പോകുന്ന സമയത്ത് നല്ല രീതിയിലൊരു പ്രഷറും കാര്യവും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ നമുക്ക് വരുമല്ലോ. ഓ, നമ്മൾ നമ്മുടെ കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്താണ് പോകുന്നത്, അപ്പോൾ ഇതിൽ ജയിക്കണം, ജയിച്ചില്ല എങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ?
2: എനിക്ക് ആക്ച്വലി ഞാനൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. സത്യം പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, എന്റെ സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ആലോചിച്ച് ഞാൻ വറീഡ് ആയിട്ടില്ല ഇന്ന് വരെ. മെന്റലി ഞാൻ ഡൗൺ ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഡൗൺ ആയിട്ടില്ല. ഇനി ഞാൻ അവിടെ പോയാലും ഞാൻ അവിടെയുള്ള എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്ട്രെങ്ത് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല കോമ്പറ്റീഷൻ. ഞാൻ ഐ ഗിവ് മൈ ഓൾ, എന്താ പറയാ, എന്റെ ഫുൾ സ്ട്രെങ്തും എന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക്, ഞാൻ ആ കോമ്പറ്റീഷൻ ടേബിളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. ഐ ഗിവ് മൈ ബെസ്റ്റ്.
1: ഓക്കെ, എന്നാലും ചില സമയങ്ങളിൽ, ചില കോമ്പറ്റീഷൻ സമയത്ത് മൊമെന്റ്സിലൊക്കെ ചില എതിരാളികളെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെക്കാൾ സേഫ് ആയിട്ടുള്ളവരൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല?
2: ഞാൻ ആക്ച്വലി, ഇതൊരു നല്ല ചോദ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാഷണൽസ് ചെയ്ത സമയത്ത് എന്റെ വെയിറ്റ് വന്നിട്ട് 58 kgs ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ കാറ്റഗറി വൈസ് ഉണ്ട്. കാറ്റഗറി വൈസിനകത്ത് അതിനകത്ത് അന്ന് under 63 എന്റെ കാറ്റഗറി ഞാൻ ഫില്ല് ചെയ്തിരുന്നത്. പക്ഷെ ഫെഡറേഷൻസ് അവർ കോൾ ചെയ്ത സമയത്ത് എന്റെ നെയിം വിളിച്ചില്ല. ഞാൻ അവരോട് പോയി ചോദിച്ചപ്പോഴത്തേക്കും അവരത് നെയിം മറന്നുപോയി ഫില്ല് ചെയ്യാനായിട്ട്. സോ അവരെന്നോട് പറഞ്ഞു ഓൾറെഡി ഒരു പേര് വിളിച്ചത് കൊണ്ട് ഇപ്പം മത്സരിക്കാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. യു ക്യാൻ ട്രൈ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. ഐ ടോൾഡ് ദം ഞാൻ ഇവിടെ വന്നത് നെക്സ്റ്റ് ഇയർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഐ വോണ്ട് ടു ഡു ഇറ്റ് ടുഡേ എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അവർ എന്നെ പിടിച്ച് 70 under 70 കാറ്റഗറിയിലാണ് അന്നിട്ടത്. എന്റെ ആ 58 kg വെയിറ്റ് വെച്ചിട്ട് 70 kgs അന്ന് കോമ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സിൽവർ കിട്ടിയത്. ഐ ഡോണ്ട് തിങ്ക് വെയിറ്റ് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
1: ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെ ആണ് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം നാഷണൽ ആം റെസ്ലർ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗായത്രിയാണ്. അപ്പോ ഇനി ഗായത്രിയുടെ ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ് ഈ ഒരു കായിക രംഗത്ത്?
2: ഇനി എന്റെ ഒരു ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർനാഷണൽ ലെവലില് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടണം. അതിനായിട്ട് ഞാനിപ്പം എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഈ വുമൺസിന്റെ കാര്യങ്ങളിൽ നമുക്ക് വുമൺസിനെ സ്പോർട്സിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്പയർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. കാര്യം ഒരുപാട് പേര് അവർക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള വുമൺ ഉണ്ട്. അവർക്ക് അതിനൊരു അവസരം, ദേ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു ഗോ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ. എനിക്കത് മാത്രമേ എനിക്കൊരു ആ ഒരു എന്റെ ഒരു ബിഗ്ഗസ്റ്റ് ടു ഗോൾസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ.
1: ഇതുപോലുള്ള കായിക രംഗങ്ങളിൽ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ, പ്രത്യേകിച്ചും വുമൻസ് തന്നെ കാണും. അപ്പം അവരോടൊക്കെ എന്താണ് ഗായത്രിക്ക് പറയാനുള്ളത്?
2: ഡോണ്ട് ബി അഫ്രൈഡ് ടു സ്റ്റാർട്ട്. ആളുകൾ എന്തും പറയും, എന്തും അവർ പറയുന്നത് ചിന്തിക്കാതെ നിങ്ങളുടെ ഡ്രീം ഫോളോ ചെയ്യണം. കാര്യം കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ഉണ്ടെങ്കിലും നമുക്ക് എന്തും ഇമ്പോസിബിൾ ആക്കി പോസിബിൾ ആക്കി മാറ്റാൻ പറ്റും. കാര്യം എല്ലാവരും നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് നോക്കിയിട്ട് അതിനെ ജഡ്ജ് ചെയ്യാതെ, സ്വന്തമായിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യണം. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. വിത്ത് മീ ആർജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപെറ്റ് നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറിയ ഗായത്രിയാണ്. എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പൊ ഒരു ആം റെസ്ലർ എന്ന പേരിലാണ് ഗായത്രി അറിയപ്പെടുന്നത് അല്ലേ? മാത്രമല്ല ഒരു ഫിറ്റ്നസ് കോച്ചും കൂടെ ആണ്. എന്നാൽ ഈ ഒരു മേഖലയിൽ അല്ലായിരുന്നു എങ്കിൽ വേറെ ഏത് മേഖല ചൂസ് ചെയ്യുമായിരുന്നു?
2: ഡെഫിനറ്റ്ലി ഫിറ്റ്നസ് ഇൻഡസ്ട്രി തന്നെയായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഐ മീൻ ഏജ് സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ. ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ ഫിറ്റ്നസ് ഈസ് നോട്ട് ജസ്റ്റ് മൈ കരിയർ, ഇറ്റ്സ് മൈ ലൈഫ് സ്റ്റൈൽ.
1: ഓക്കേ, അപ്പൊ എന്തായാലും ഗായത്രി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം കുറച്ച് സമയമാണെങ്കിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു, ഈ ഒരു പ്രോഗ്രാമിൽ വന്നു, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആം റെസ്ലിംഗിനെ പറ്റിയിട്ട് പറഞ്ഞു, ഷെയർ ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വലിയ വലിയ മേഖലകൾ കൊയ്യാനായിട്ട് സാധിക്കട്ടെ, ഒരുപാട് നേട്ടങ്ങൾ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്
2: കേട്ടോ. ഓക്കെ,
1: അപ്പോ നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
2: ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ, ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ഫൈൻഡ് യുവർസെൽഫ്.
1: Okay. എന്തായാലും once again, thank you so much.
2: Thank you so much.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.